ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. കർക്കിടകം 26, 2026 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുവാൻ അതിയായി നാം ആഗ്രഹിക്കും. സ്വപ്നങ്ങളുടെ തിരി ജ്വലിച്ചുകൊണ്ടിരിക്കുവാൻ നാം കൊതിക്കും. ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രഭാതം. പഴയതിനെക്കുറിച്ച് ഒരു തരി ചിന്തിക്കാതെ പുത്തൻ പ്രതീക്ഷകളിലേക്ക് തന്നെ നമുക്ക് നോട്ടമുറപ്പിക്കാം. നല്ലതിനായുള്ള പ്രഭാതത്തിന്റെ രശ്മികൾ വന്നണഞ്ഞു. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണം, 6:45 മധുരം സംസ്കൃതം, രാത്രി 8:30 ആകാശഗംഗ, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് August 11. ദാദ്ര നഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചതും Voyager 2 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ 2 ഭാഗിക വളയങ്ങൾ കണ്ടെത്തിയതും മുഹമ്മദ് ഹമീദ് അൻസാരി ഇന്ത്യയുടെ 12th ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതുമൊക്കെ ഒരു August 11. August 11 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 11. 1961 August 11 പോർച്ചുഗീസിന്റെ മുൻ പ്രദേശങ്ങളായ ദാദ്ര നാഗർ ഹവേലിയെ ഇന്ത്യയുമായി ലയിപ്പിച്ച് ദാദ്ര നാഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത്. അതിനു മുൻപ് ഇന്ത്യയെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ നിയന്ത്രിക്കുകയും വ്യാപാരം നടത്തുകയും പ്രദേശങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നേ ദിവസമായിരുന്നു Voyager 2 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ 2 ഭാഗിക വളയങ്ങൾ കണ്ടെത്തിയത്. 1977 August 20 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് Voyager 2. 2008 August 11 ഇന്ത്യ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയത്. 10 മീറ്റർ എയർ റൈഫ്ലിംഗിൽ അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യക്ക് ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിത്തന്നത്. 12th ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് August 11, 2007. 2017 August 11 വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ 13th ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. മധ്യാഫ്രിക്കയിലെ സമുദ്ര അതിർത്തിയില്ലാത്ത ഒരു രാജ്യമായ ചാഡ് സ്വതന്ത്രമായത് 1960 August 11. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി

0: ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഖുദിറാം ബോസിന്റെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള സംഘടിത വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയായിരുന്നു ഖുദിറാം ബോസ്. 19 വയസ്സിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങൾ, അട്ടാരി അഗർത്തല തുറമുഖങ്ങൾ തുടങ്ങിയവ ഇ വിസ സൌകര്യമൊരുക്കിയ പോർട്ടുകളിൽ ഉൾപ്പെടും. ഇതോടെ രാജ്യത്ത് ഇ വിസ സൌകര്യം ലഭിക്കുന്ന പോർട്ടുകളുടെ എണ്ണം 88. 72 മണിക്കൂറിനകം 95% വിസകൾ ഇ വിസയായി നൽകിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചർച്ചയ്ക്ക് വിശദമായ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും റിജിജു അറിയിച്ചു. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രസ്താവന വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി സമാധാനപരമായി കേൾക്കണമെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും കിരൺ റിജിജു കോൺഗ്രസിനോടും മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായി 17 സംസ്ഥാനങ്ങളിൽ 184,000 ഹെക്ടറിലധികം ഭൂമിയിൽ പാരിസ്ഥിതിക പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. നശിച്ച വനപ്രദേശങ്ങളിലെയും വനേതര പ്രദേശങ്ങളിലെയും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ

0: 2015 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ. രാജ്യത്തെ കാർഷിക വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പദ്ധതിയിലൂടെ 6000-ൽ വിദ്യാർത്ഥികൾക്ക് 21 കോടിയിലധികം രൂപ ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾ രാജ്യത്തിന്റെ കാർഷിക ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്നും ചൌഹാൻ പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവിക സേനകൾ സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് ഇഒഡി സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെയാണ് 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് അഭ്യാസ പ്രകടനത്തിൽ ഉള്ളത്. നൂതന സാങ്കേതിക വിദ്യകൾ, സമകാലിക ഇഒഡി രീതികൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് പരിപാടി വഴിയൊരുക്കും. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് റജു കോലിയക്കോട്.
1: പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ കാരണം കൃഷിനാശം സംഭവിക്കുകയും കാർഷിക മേഖലയെ ഗൌരവമായി ബാധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃഷിവകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആലോചിക്കുന്നതിനും കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള വിവിധ സഹായ നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരള ബാങ്ക്, നബാർഡ്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രതിനിധികൾ, സഹകരണ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, സംസ്ഥാന കാർഷിക സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കൃഷിനാശം നേരിട്ട കർഷകരുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ, പുനഃകൃഷിക്കാവശ്യമായ പ്രവർത്തന മൂലധനം, വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ, വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റ് നടപടികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും.
0: പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സുരക്ഷ മുൻനിർത്തി തിരുവല്ല താലൂക്കിലെ 10 വിദ്യാലയങ്ങൾക്കും കോഴഞ്ചേരി താലൂക്കിലെ 2 അംഗണവാടികൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പിലേക്ക് മാറി താമസിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിന് കുടുംബശ്രീക്ക് 90,16,600 രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുക. കുടുംബശ്രീക്ക് തുക നൽകാൻ ജില്ലാ കളക്ടർക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ടൌൺഷിപ്പിലേക്ക് മാറുന്ന കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യവും ഉപജീവന ആവശ്യങ്ങളും പരിഗണിച്ചാണ് മൃഗസംരക്ഷണ മേഖലയിലെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീ മുഖേനെ നടപ്പാക്കുന്നത്. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സംസ്ഥാന കൈത്തറി വസ്ത്ര വിപണന പ്രദർശനമേള മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തിരുവനന്തപുരം ചിത്തിര തിരുനാൾ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ കരകൌശല ഉൽപ്പന്നങ്ങൾ 70-ഓളം സ്റ്റാളുകളിലായി ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. യുവജനങ്ങളിൽ എയ്ഡ്സ് ഉൾപ്പെടെ ആരോഗ്യ വിഷയങ്ങളിൽ അവബോധം ശക്തിപ്പെടുത്തുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഈ മാസം 17 വരെ സമയം നീട്ടി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7,200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം ലഭിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് ജില്ലയിൽ അനുവദിച്ച 10 അധിക പ്ലസ് വൺ ബാച്ചുകളുടെ ജില്ലാതല ഉദ്ഘാടനം മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി

0: ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് കർക്കടക വാവ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവ് ബലി തർപ്പണം പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. ആലുവ മണപ്പുറം, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം, കോഴിക്കോട് വരയ്ക്കൽ, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് ഇന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-നും 11:30-ക്കും സർവീസ് ഉണ്ടായിരിക്കും. KSRTCയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് വരയ്ക്കൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് 4 ആരംഭിക്കുന്ന ബലിതർപ്പണവും തിലഹോമവും നാളെ രാവിലെ 10 മണി വരെ തുടരും. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ കടൽക്കരയിലെ ക്ഷേത്ര ബലിതറയിൽ വാവു ബലി കർമ്മങ്ങൾ നടക്കും. കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മുതലും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ 5 മുതലും ബലിതർപ്പണം ആരംഭിക്കും. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 5 ആരംഭിക്കും.
0: കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന പെൻഷൻ പ്രത്യേക പെൻഷനായി അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ശില്പശാലയിൽ ആവശ്യമുയർന്നു. ദീർഘദൂര ബസ് ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചു. പരിചയവും യോഗ്യതയുമില്ലാത്ത ജീവനക്കാരെ ഇത്തരം സർവീസുകൾക്ക് നിയോഗിക്കരുത്. ജോലി വിശ്രമസമയം സംബന്ധിച്ച രേഖകൾ കൃത്യമായി പാലിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിദേശികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ 11 പുതിയ പോർട്ടുകളിൽ ഇ വിസ സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സംയുക്ത പരിശീലനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതിയെ തുടർന്നുണ്ടായ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. 120 അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ ഈ അധ്യയന വർഷം സംസ്ഥാനത്ത് 7200 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അനുവദിച്ചതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളിലും കടപ്പുറങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

Soul. Radio Santhanam 90.4 FM. Stay tuned.

0: പ്രധാന വാർത്തകൾ. യു പി ഐ ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യു എസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻമെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കു ശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. യു പി ഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India,

0: will decide whether any MDR should be introduced, and if so, its scope and structure.
1: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है, बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से. ये भी आप विश्वास दिलाना पड़ेगा.
1: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പുകൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദി സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5th യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000+ വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
4: स्कॉलरशिप जाएगी स्टूडेंट्स के नाम, लेकिन जाएगी यूनिवर्सिटी को, यूनिवर्सिटी से कॉलेज में, फिर कॉलेज फिर ढूंढेगा. इतना समय लग जाता था कि जब तक स्कॉलरशिप पहुंचती थी तब तक पता चला परीक्षा वरीक्षाएं सब निपट गई. स्कॉलरशिप का उद्देश्य क्या था? सही समय पर स्टूडेंट्स की सही जरूरत पूरी हो जाए पढ़ाई लिखाई. सिंगल क्लिक से हर महीने समय पर बच्चों को स्कॉलरशिप पहुंचेगी.
1: ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8th സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി ടി

0: സിദ്ദിഖ്, മന്ത്രി എം ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലി തർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലി തർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1:00 മുതൽ പകൽ 2:00 വരെ ആലുവ ടൗണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിൽ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132, 570 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. UPI ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പുലർവട്ടം തുടരുന്നു. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

0: കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: കറിക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിൻ്റെ 60-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ, പാട്ട് പാടാനൊക്കെ പല അവസരങ്ങളും കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി, തെറ്റിപ്പോയാലോ, രാഗവും ശ്രുതിയും താളവും എല്ലാം പിഴച്ചാലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിൽ, ഹൈസ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ പ്രസംഗിക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഒഴിഞ്ഞു മാറി, എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോഴും ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, സഭാകമ്പമെങ്ങാനും ഉണ്ടായാൽ, തെറ്റുവരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ കളിയാക്കിയാലോ. കോളേജിലെത്തിയപ്പോഴും പ്ലസ് ടു ഡിഗ്രി തലത്തിലെല്ലാം നൈസർഗികമായ സാഹിത്യ വാസനകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു. കഥയും കവിതകളും എഴുതിയിരുന്നു, പക്ഷെ ആരെയും കാണിക്കാതെ സ്വയം വായിച്ച ശേഷം കീറിക്കളഞ്ഞു. മറ്റുള്ളവരെ കാണിച്ചാൽ, അവർ വായിക്കാനിടയായാൽ, കുറ്റമല്ലതും കണ്ടുപിടിച്ചാൽ ആലോചിക്കാനേ വയ്യ, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം, ഇതായിരുന്നു നിലപാട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗികമായ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് എല്ലാമുള്ള എത്രയോ അവസരങ്ങൾ നാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തെറ്റായ ധാരണയുടെ പുറത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ ഉണ്ടാകും. അന്ന് നാം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം ഇന്ന് എവിടെ പോയി? അവരൊന്നും എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് അവരവരുടെ സ്റ്റേഷനുകൾ എത്തിയപ്പോൾ അവർ ഇറങ്ങിപ്പോയി. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് കരുതി നാം ഉറങ്ങാതെ കിടന്ന പല രാത്രികളിലും അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു. നാം ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നും അവരെല്ലാം ജഡ്ജിമാരാണെന്നും നമ്മുടെ പ്രവൃത്തികൾ നോക്കി വിലയിരുത്തുക, കുറ്റം പറയുക, വിമർശിക്കുക, മാർക്കിടുക, ഇതെല്ലാമാണ് അവരുടെ ജോലിയെന്നും നമ്മൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അവരുടെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നോക്കിയിരുന്ന് വിധി എഴുതാനുള്ള സമയവും സൗകര്യവും അവർക്കില്ലായിരുന്നു. ഉണ്ടെന്നവർ പറഞ്ഞിട്ടുമില്ല. നാം അങ്ങനെ കരുതിയതിൽ അവർക്ക് ഉത്തരവാദിത്വമില്ല. അഥവാ ഏതെങ്കിലും ചിലർ ഏതെങ്കിലും അവസരത്തിൽ കളിയാക്കുമായിരുന്നു എന്നിരിക്കട്ടെ, അതപ്പോൾ അവിടെ വെച്ച് തന്നെ അവസാനിക്കുമായിരുന്നു. അതിനൊരു നേരം പോക്കിലും കവിഞ്ഞ പ്രാധാന്യം ആരും നൽകുമായിരുന്നില്ല. നാം നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു വയ്ക്കോട്ടെ എന്ന് നാം സ്വയം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നാം പല ഉയർന്ന സ്ഥലങ്ങളിലും ചെന്നെത്തിയനെ. നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്ന ഗാനം ആദ്യമായി കണ്ട നാൾ എന്നതാണ്. 1996 പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരത്തിലെ ഗാനമാണിത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ മാഷ്, ആലപിച്ചത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. തൂവൽ കൊട്ടാരത്തിന്റെ സംവിധായകൻ സത്യൻ അന്തിക്കാടായിരുന്നു. ശ്രീ പി വി ഗംഗാധരനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചത് എ കെ ലോഹിതദാസ് ആയിരുന്നു. ജയറാം മഞ്ജു വാര്യർ, സുകന്യ, ദിലീപ് മുരളി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ആദ്യമായി കണ്ട നാൾ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ ഈ 60-ാമത് എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മറ്റുള്ളവർ എന്തു വിചാരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും പോലെയുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ. പല പ്രാവശ്യം വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ശരിയായി ചവിട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം വീണിരിക്കുന്നു. വീണപ്പോൾ ആരെങ്കിലും കളിയാക്കി ചിരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൈക്കിൾ പഠിത്തം തന്നെ നിർത്തിയാലോ? മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? നമ്മുടെ കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം, കണ്ടു നിൽക്കുന്നവർക്കല്ല. മത്സരാധിഷ്ഠിതമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും കഴിവുള്ളവർ നിലനിൽക്കും, അല്ലാത്തവർ പിന്തള്ളപ്പെടും. നമ്മുടെ കഴിവിൽ സ്വയം വിശ്വാസമില്ലാതെ മാറി നിന്നാൽ നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മെ പിന്തള്ളി ജീവിതമാകുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ മുന്നിലെത്തും. ഈ സാഹചര്യത്തിൽ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ മത്സരത്തിൽ പിന്തള്ളപ്പെടാൻ പാടില്ല, നാം മുന്നോട്ട് തന്നെ. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങളെ തട്ടിനീക്കുക എന്നത് തന്നെയാണ്. അതിനേറ്റവും ആവശ്യമായിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും മുക്തരാകുക എന്നതും. ആരും അന്യരല്ല, എല്ലാവരും ഒന്നാണ്. അവർ നമുക്കും നാം അവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ത് പറയുന്നതിനും കാണിക്കുന്നതിനും നമുക്കൊരു വിഷമവും

ഇല്ല. മറ്റുള്ളവരും അതുപോലെ തന്നെ ഉള്ളൂ എന്ന് കരുതുക. മനസ്സിൽ ഉറപ്പിക്കുക, അവർ മറ്റെന്തോ ആണ്. ഒന്നുകിൽ നമ്മേക്കാൾ കൂടിയവരാണ് അല്ലെങ്കിൽ കുറഞ്ഞവരാണ്. അവരും നമ്മളും തമ്മിൽ അന്തരമുണ്ട് എന്ന തെറ്റായ ചിന്തയാണ് മനസ്സിൽ നിന്നും മാറ്റേണ്ടത്. അതിനുള്ള വിശാല മനസ്കതയും കാഴ്ചപ്പാടിൽ വ്യക്തതയും ദൃഢതയും നമ്മിലുണ്ടാകണം. അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്നത് 1984 പുറത്തിറങ്ങിയ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഋതുഭേദ കൽപ്പന ചാരുതയേകിയ എന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് MD രാജേന്ദ്രൻ, സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും കല്യാണി മേനോനും ചേർന്നാണ്. മംഗളം നേരുന്നു എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് മോഹനാണ്. ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടി, മാധവി, ശ്രീനാഥ്, ശാന്തികൃഷ്ണ, നെടുമുടി വേണു, PK എബ്രഹാം, പ്രേംജി തുടങ്ങിയവരാണ്. നമുക്ക് കേൾക്കാം ഋതുഭേദ കൽപ്പന ചാരുതയേകിയ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതം അവസരങ്ങളുടെ കലയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ എത്തിപ്പെടുന്ന ഒരു അവസരത്തെയും തട്ടിക്കളയരുത്. വിദ്യാർത്ഥികളും യുവാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം ധാരാളം കഴിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. അത് ഒളിച്ചു വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അടിച്ചമർത്തി വെക്കാനും ആത്മഗതങ്ങളും നെടുവീർപ്പുകളുമായി ഒതുങ്ങിക്കൂടാനും ഒടുവിൽ നമ്മോടൊപ്പം മണ്ണോട് മണ്ണ് ചേരാനും ഉള്ളതല്ല. നാം നമ്മുടെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും നാം വിജയത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുന്നതും. ഇതിനേറ്റവും ആവശ്യമായുള്ളത് ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അത് സ്വാഭാവികമാണ്. നല്ലതെന്ന് തോന്നിയാലോ, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് സ്വയം തോന്നാൻ അവ സഹായകരമായെന്ന് തോന്നുന്നുവെങ്കിലോ അവ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തു കളയുക. അത്ര തന്നെ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. നാം സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമുള്ള നമ്മുടെ അഭിപ്രായം തന്നെ കൂടെ കൂടെ മാറുന്നുണ്ട്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഗാനഗന്ധർവൻ യേശുദാസ് ആകാശവാണിയുടെ ഓഡിഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കൊള്ളില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഉഷാ ഉതുപ്പിനെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് സംഗീത ക്ലാസ്സിൽ നിന്നും അപമാനിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിലൊരാളായ അമിതാഭ് ബച്ചനെ എത്രയോ പ്രാവശ്യം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും രൂപവും ശബ്ദവും മോശമെന്ന് പറഞ്ഞ് നിരസിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സംഭവങ്ങളെ ഗൗരവതരമായി കണ്ട് അവരുടെ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ എത്തുമായിരുന്നു. പലരും തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ വന്നു നിൽക്കുമ്പോഴാണ്. വിജയത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്നറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനോവീര്യം തകർന്ന് നിരാശരായി പരാജയത്തെ കൈനീട്ടി സ്വീകരിക്കുകയാണ് പലരും ചെയ്തത്. നമ്മൾ അങ്ങനെയാകാൻ ഒരിക്കലും പാടില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 63 വർഷം മുമ്പ് ഇറങ്ങിയ, അതായത് 1962 ഇറങ്ങിയ സ്നേഹദീപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് അത് അത്രമാത്രം പോപ്പുലർ ആയിരുന്നില്ല. 63 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ ഏറ്റവും അധികം പ്രാധാന്യവും പ്രഭാവവും പ്രകടിപ്പിച്ച ഒരു ഗാനമാണിത്. ഇപ്പോഴത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ ഗാനം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, വലിയ രീതിയിൽ ഇപ്പോൾ ഹിറ്റായി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഏത് ഗാനമാണെന്ന് പലർക്കും മനസ്സിലായി കാണും. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പി പി തരാം എന്ന ഗാനമാണ് ഈ ചിത്രം. പുറത്തിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1962 സ്നേഹദീപം. പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചത്. എം ബി ശ്രീനിവാസനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ലതാ രാജു എന്ന ഗായികയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. സ്നേഹദീപത്തിന്റെ കഥയും തിരക്കഥയും മുട്ടത്ത് വർക്കിയുടേതായിരുന്നു. ആ ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും പി സുബ്രഹ്മണ്യമാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മിസ് കുമാരി, അംബിക, ശാന്തി, ബേബി വിനോദിനി, അടൂർ പങ്കജം, ടി കെ ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് സ്നേഹദീപത്തിൽ അഭിനയിച്ചത്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു ഗാനമാണ്. ന്യൂ ജനറേഷന് വളരെയധികം ഇഷ്ടമുള്ള, ഇൻസ്റ്റഗ്രാം റീലിലെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനമാണിത്. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പി പി തരാം.

ഒന്നാം തരം ബലൂൺ തരാമെന്ന ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച്, ഈ വിഷയത്തിൻ്റെ അവതരണത്തെക്കുറിച്ച്, അവതരിപ്പിക്കപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ എഴുതിയറിയിക്കാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 81212168.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വെരി വോം വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ജോയിനിങ് വിത്ത് യു ഈസ് യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ത്രൂ ദിസ് പ്രോഗ്രാം റീഡിംഗ് റൂം, I have always taken my listeners to the world of great literary giants, writers whose names have become part of the history of literature. We have traveled through the works of authors whose writings have truly stood the test of time. Today, I would like to do something different, and I have chosen a different path. Recently, I came across a simple modern poem, a poem that feels like a warm

0: gem in my hands, and through her thoughtful recommendation, I had the privilege of discovering this poem and sharing it with all of you today. Thank you all for listening and joining with me today. Until we meet again, take care of the people you love, but don't forget to take care of yourself as well. Life is waiting to be lived. Signing off, Preetha Sugathan. You are now listening to Community Radio Santhunam, 90.4 FM, always with you wherever you are.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: എന്നടി മുനിയമ്മാവും കണ്ണിലെ മയ്യേ, യാറ് വച്ച മയ്യേ.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: അറിഞ്ഞോ
2: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാ

ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓണേ സീറ്റിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയാണ് നമ്മുടെ പ്രീതി ടീച്ചർ. പ്രീതി ടീച്ചറിനോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ പ്രീതി ടീച്ചർ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: പ്രീതി ടീച്ചർ ഇങ്ങനെ തിരക്കിലാണ്, എന്താണ് ഇന്നത്തെ നമ്മുടെ ശ്രോതാക്കൾക്ക് സ്പെഷ്യൽ ആയിട്ട്? അല്ലേ,
1: ശ്രോതാക്കൾക്കായിട്ട് നമ്മള് ഒരുപാട് സ്പെഷ്യൽ ായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറൊന്നും പോരാ നമുക്ക് ഇതെല്ലാം പറഞ്ഞു
0: തരാല്ലേ.
1: നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും നാളെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ചും നമ്മളിവിടെ തിരുമുല്ലവാരം എന്ന് പറയുന്ന അല്ലേ വലിയ തർപ്പണത്തിനായിട്ട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം നമ്മളിങ്ങനെ രാവിലെ കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഇന്ന് എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് അങ്ങോട്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ശുഭചിന്ത കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. ഇതാണ് അപ്പോൾ ഈ ഒരു ശുഭചിന്ത പറയുന്നതിന് മുമ്പായിട്ട് ഇതെനിക്ക് അയച്ചു തന്നത് നമ്മുടെ വളരെ നല്ലൊരു വെൽവിഷറായിട്ടുള്ള സേതു എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ സേതു അയച്ചു തന്ന ഒരു ശുഭചിന്ത ഇതാണ്: വൈ വി വെർ ഗിവൺ പെൻസ് ഇൻസ്റ്റെഡ് ഓഫ് പെൻസിൽസ് വെൻ വി ഗ്രൂ അപ്പ്. നമുക്ക് കൊച്ചെറിയ കുട്ടിയായിരിക്കുമ്പം എഴുതാനായിട്ട് നമുക്ക് പെൻസിൽ തരും, പക്ഷെ വലുതാവുമ്പോൾ ഈ പെൻസിൽ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പേന തരും അല്ലേ. അപ്പോൾ അത് എന്തിനാണ്? അപ്പോൾ അത് നമുക്കൊന്നും നമ്മൾ വലുതായില്ലേ, ഇനി പെൻ വെച്ചൊക്കെ എഴുതാറായി, അതുകൊണ്ട് പെന്നൊക്കെ വെച്ച് എഴുതിക്കോട്ടെ എന്നല്ല. അതിന് ഒരു വേറൊരു തോട്ടും കൂടിയുണ്ട്. അതിതാണ്: ടു കൺവേർട്ട് യുവർ മൈൻഡ് ദാറ്റ് യു ആർ ഗ്രോൺ അപ്പ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ഇറേസ് യുവർ മിസ്റ്റേക്സ്. അതായത് നമ്മൾ വലുതായി എന്നൊരു തോന്നൽ നമ്മളിലേക്ക് എത്തിക്കാനാണ്, നിങ്ങളുടെ മിസ്റ്റേക്സ് ഇറേസ് ചെയ്യാൻ അല്ലേ, തുടച്ചു കളയാനായിട്ട് ഇനി അത്ര എളുപ്പമല്ല. പെൻസിലായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു അല്ലേ, നമ്മുടെ മിസ്റ്റേക്സൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തുടച്ചുടച്ച് കളയാമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അത്ര എളുപ്പമല്ല എന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പേന തരുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വലുതാകുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം, എന്താ ആലോചിക്കണം അതിന് പറയൂ.
0: മാറ്റ, അതായത് ഇനി തുടച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലേക്ക് പോകാം.
1: അതെ, നമ്മൾ തെറ്റുകൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക. കാരണം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഒരു കുട്ടി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ നമ്മളങ്ങ് ക്ഷമിക്കും അല്ലെ, പോട്ടെ പോട്ടെ എന്ന് വെക്കും. പക്ഷെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ആ ഒരു ക്ഷമ എല്ലായിടത്തും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടി ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പേന തരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നാണ്.
0: നിസ്സാരമല്ല, അതായത് പെൻസിലിൽ നിന്ന് പേനയിലേക്ക് പോകുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാണ് ചെറിയ കുട്ടികളാകുമ്പോൾ, ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു പേന കയ്യിൽ കിട്ടുമ്പോഴാണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു കാര്യം കൂടി

0: ഉണ്ട് അല്ലേ?
1: അതെ അതെ അതെ. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പ്രത്യേകിച്ച് മുതിർന്നു മുതിർന്നു വരുന്നതിനനുസരിച്ച് നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടാമതൊരു റീതിങ്കിങ്ങിന് വിധേയമാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആലോചിച്ച് തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു സമയമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. കാരണം നമുക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, പലപ്പോഴും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ബി വെരി കെയർഫുൾ. അതാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ്.
0: അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ശുഭ ചിന്തയോട് കൂടി നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് അപ്ഡേഷൻസ് ആണെങ്കിലും കൗതുക വിശേഷങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ട്, സേഫാണ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞൊരു അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജസ് അയക്കാം, ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, അല്ല മറ്റെന്തെങ്കിലും സ്നേഹദൂതുകൾ ഇൻ കേസിൽ നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ പ്രീതി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നാളെയാണ് അല്ലെ ആ മനോഹരമായിട്ടുള്ള ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളൊരു ദിവസം. സാധാരണ നമ്മൾ ബലിയിടുന്നു എന്നൊരു ചടങ്ങിനപ്പുറം ഈ ഒരു ദിവസം ഒരു ഭാരതീയ സംസ്കാരമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ പല വീടുകളിലും ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചില വീടുകളിലൊക്കെ ഒരു 7 ദിവസം മുൻപേ തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും ചിലപ്പോൾ ഇന്ന് തൊട്ടായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക രീതി തുടങ്ങുന്നത്. ചിലരൊക്കെ കുറച്ച് ദിവസങ്ങൾ മുൻപേ തന്നെ ആ ഒരു ആത്മസമർപ്പണം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ. അപ്പോൾ ആ മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ തിരുമുല്ലവരം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴേ നല്ല തിരക്കാണ്, ബ്ലോക്കും കാര്യങ്ങളും ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിൽ നമ്മളെ ശരിക്കും ഓർമ്മകളുടെ ഒരു ഈറനണിഞ്ഞ് നമ്മളെ പിതൃക്കൾക്ക് നാളെ നമ്മളെ ശ്രാദ്ധമൂട്ട് നടത്തുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതായത് ഈ പ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇതുപോലെ ബലിതർപ്പണത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ തരത്തിലും അല്ലേ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ അതുവഴി വന്നപ്പോഴും അവിടെ എല്ലാം നല്ല വൃത്തിയാക്കി വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത്, എന്തായാലും നമുക്ക് ഒരു ഇത്രയും ജനങ്ങൾ വരുന്നൊരു സ്ഥലമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ബലിയിടാൻ പോകുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കും. അപ്പം അങ്ങനെ ഒരു വ്രതമൊക്കെ എടുത്തിട്ടാണ് ഒരിക്കൽ വ്രതാനിഷ്ടം എന്നാണ് അതിന് പറയുന്നത് തന്നെ, കർക്കിടകവാവ് ബലി തർപ്പണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പം നാളെ നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നത് അല്ലേ. അപ്പം ഈ തിരുമുല്ലവാരത്ത് നമ്മുടെ ഒരുക്കങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. പിതൃതർപ്പണ സംരക്ഷണ ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ SNDP യോഗം, തിരുമുല്ലവാരം ശാഖ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവരും ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ മുണ്ടയ്ക്കൽ പാപനാശനം തും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ മുണ്ടയ്ക്കൽ പാപനാശനത്തിന് ഒരു സമയത്ത് 1200ലധികം പേർക്ക് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിതൃക്കളെ സ്മരിക്കൂ വൃക്ഷത്തൈ നടൂ എന്ന സന്ദേശവുമായിട്ട് 15,000 വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും നാളെ. അപ്പോൾ അതും അവിടുത്തെ ഒരു പ്രത്യേക പരിപാടിയായിട്ട് നമുക്ക് കാണാം. അവിടെ വരുന്നവർക്ക്, ഈ ബലിതർപ്പണത്തിന് വരുന്നവർക്കായിട്ട് വൃക്ഷത്തൈകളും കൂടി വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് വൈകിട്ട് 6 സർവമത സമ്മേളനവും അവിടെ നടക്കുന്നുണ്ട്. ശിവഗിരി ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണ, NK പ്രേമചന്ദ്രൻ MP, വിഷ്ണുമോഹൻ MLA, മേയർ AK ഹഫീസ്, അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടാതെ തന്നെ വേറെയും സ്നാനഘട്ടങ്ങളൊക്കെ ഉണ്ട്. താന്നി സ്വർഗപുരം ക്ഷേത്രം, വലിയഴീക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രം, അഴീക്കൽ ബീച്ച്, അഴീക്കൽ പൂക്കോട്ട് ക്ഷേത്രം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉള്ള നമ്മളുടെ സ്ഥലങ്ങളെന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, വേറൊരു പ്രത്യേക കാര്യം എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്, കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നവരൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് പിന്നെ ഈ ബലിതർപ്പണം നടക്കുന്നതിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട്.

0: അപ്പം മാഡം ആനി ജൂല തോമസ് ആ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമുക്കറിയാം മദ്യപിക്കുക എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയൊരു കാലമാണ്.
1: അപ്പോൾ ട്രെൻഡായി കൂടി
0: അതിപ്പം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും എല്ലാവരും. അപ്പം അതുകൊണ്ട് ഈ ഒരു ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് അത് മാത്രമല്ല ഇതുപോലെ ആളുകൾ ഒരു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അറിയിപ്പും കൂടി ബഹുമാനപ്പെട്ട കളക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ വളരെ കർശനമായി ഹരിത ചട്ടം പാലിച്ച് നടത്തണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് ശേഷം പൂജാ സാമഗ്രികൾ അതുപോലെ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ മറ്റ് മാലിന്യങ്ങൾ എന്നിവ നദിയിലോ കടലിലോ പൊതുസ്ഥലങ്ങളിലോ വലിച്ചെറിയരുത്. മാലിന്യ ശേഖര സംവിധാനങ്ങളിൽ മാത്രം നിക്ഷേപിക്കണം എന്നുള്ള കാര്യം. അപ്പം ഇത് നമ്മൾ ഇന്ന് നമ്മളെല്ലാവരെയും അറിയിക്കുന്നത് നാളെ ഇവിടേക്ക് വരുന്നവർ. ഇപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ സമയമാണ് നമുക്ക് ബലി കർക്കിടകവാവിൻ്റെ സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച പുലർച്ചെ 2 മണി മുതൽ കർക്കിടകവാവ് തുടങ്ങും. രാത്രി 11 മണി വരെ അത് തുടരാം. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പം അവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മദ്യ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതും ഹരിത ചട്ടം പാലിക്കണം എന്നുള്ള കാര്യവും എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക. കാരണം നമുക്കറിയാം ഇതുപോലൊരു വലിയ ഒരു പരിപാടി നടന്നതിന് ശേഷം ആ സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്തുമാത്രം വൃത്തികേടാക്കി ഇടാമോ അതെല്ലാം ചെയ്തിട്ടായിരിക്കും ആൾക്കാർ പോകുന്നത്. അപ്പം അങ്ങനെയല്ലാതെ നമ്മൾ കുറച്ചൊന്ന് ഡിസിപ്ലിൻഡ് ആവുകയാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് വേസ്റ്റൊക്കെ കളയാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന ബാക്കി വരുന്നത് നമുക്ക് അവിടെ നിക്ഷേപിച്ചിട്ട് പോകണമെന്ന് തോന്നുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നാളെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പണിയെടുത്താൽ മാത്രമേ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ ഓരോരുത്തരും അല്ലേ, നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് എൻ്റെ സ്ഥലമല്ലല്ലോ, എനിക്കിനി നാളെ ഇങ്ങോട്ട് വരണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാവരും ആ ഒരു സ്ഥലം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് വിചാരിക്കണം. മദ്യ നിരോധനത്തിൻ്റെ കാര്യം നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് മദ്യ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പാർക്കിംഗ് സ്പേസുകളിൽ മാത്രം വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ വലിയ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കടത്തി വിടത്തില്ല നാളെ. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ചും ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരുന്നവർക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും നാളത്തെ ഈ ഒരു ബലിതർപ്പണ ചടങ്ങ് അല്ലേ ഭംഗിയായിട്ട് നടത്താനായിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങൾ എല്ലാ ജനങ്ങളിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ് മറ്റുള്ള ഏജൻസീസും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതുമായിട്ട് സഹകരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ.
1: അപ്പോൾ തീർച്ചയായും ആ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർക്കിടക വാവ് എന്ന് പറയുന്നത് പിതൃബലി ആയിട്ട് പിതൃക്കൾക്ക് ആത്മശാന്തി നൽകുന്ന ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്കൊരു ശാന്തി കിട്ടും, അതുകൊണ്ട് നമുക്ക് മനസ്സമാധാനം കിട്ടുന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ് അല്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ജീവിച്ചിരിക്കുന്നവരെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുക എന്ന് കൂടിയാണ് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തല്. അപ്പോൾ എല്ലാവരും ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നാളെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൂടി എല്ലാവരും അത് മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് കൂടിയാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നത്.
0: അതുപോലെ ആദരേ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യവും കൂടി ഇതിനോട് ചേർത്ത് പറയണം തോന്നി. നമ്മൾ പണ്ടത്തതിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ടാണ് ആൾക്കാർ ഇതിന് വരുന്നത് ഇപ്പോൾ കാണുന്നത് അല്ലേ. പണ്ടൊന്നും ഇത്രയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അതിപ്പം ഓരോ വർഷം കഴിയുന്നതോറും ഇതിൻ്റെ തിരക്ക് കൂടി കൂടി വരികയാണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് പലപ്പോഴും ഈ ഒരു തിരക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഇത്രയും തിരക്ക് കൂട്ടുന്നതിനെക്കാട്ടിലും തിരക്ക് നമ്മൾ കൂട്ടേണ്ടത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നതിലും അവർക്ക് മനസമാധാനവും സന്തോഷവും കൊടുക്കുന്നതിലാണ്. അതിപ്പോൾ ഒരു പ്രായമായ വ്യക്തിയായാലും ചെറുപ്പക്കാരായിട്ടുള്ളവരായാലും ആരായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളോടൊപ്പം ഉള്ളവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ജീവിതത്തിന്. ഒരാളിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ഒന്ന് സെൽഫ് റിലയൻ്റായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുക. അല്ലാതെ നമ്മൾ അവർ മരിച്ചു കഴിയുമ്പോൾ ബലിയിടുന്ന കാര്യത്തിൽ കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ചെറിയ
1: റിക്വസ്റ്റ്. ഈ ആത്മാക്കളുടെ നമ്മൾ പഠനത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരല്ല, ആത്മാക്കൾ പുറത്താണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഒരു വർഷം എന്ന് പറയുന്നത് അവർക്ക് ഒരു ദിവസമാണ്. അപ്പൊ അതായത് 12

0: അതായത് 12 ദിവസത്തിന്റെ കണക്കിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും 12 ദിവസത്തിൽ ഒരു ദിവസം അന്നം കൊടുക്കുക എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അന്നം കൊടുക്കാനും അവരെ സ്നേഹിക്കാനും കൂടെ തയ്യാറാവുക. അപ്പൊ ഇതും അതിന്റെ ഭാഗമായിട്ട് മാറുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൂടി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിച്ചിരിക്കുന്ന സമയത്തും നമ്മുടെ പേരൻസിനാണെങ്കിലും നമ്മുടെ ഏറ്റവും നമുക്ക് ബഹുമാനിക്കേണ്ട ആൾക്കാർക്കും എല്ലാം അതേ രീതിയിലുള്ള റെസ്പെക്ട് കൊടുത്തു തന്നെ മൂവ് ചെയ്ത ഇതിനും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉള്ളതായിട്ട് ഫീൽ ചെയ്യും അല്ലേ? യെസ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അത് മനോഹരമായിട്ട് തന്നെ ആചരിക്കൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ കൈരളി ചാനലിൽ ഇത് എപ്പോഴും മിക്കപ്പോഴും ഓണനാളുകളിലൊക്കെ എപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു സിനിമയാണ്. ഉച്ച സമയത്തൊക്കെ, ഉച്ചമയക്കത്തിൻ്റെ ഒക്കെ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഒരു സിനിമ കാണാൻ നോക്കുമ്പോൾ കൈരളി ചാനലിൽ എപ്പോഴും ഓടുന്നത് വല്യേട്ടൻ സിനിമയായിരിക്കും. ഇതിൻ്റെ കഥ നമുക്ക് ഫുൾ അറിയാം. ഒരു രാജകീയമായ ഒരു പ്രൗഢമായിട്ടുള്ളൊരു ഫേസ് ആണ് നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ ആ ഒരു സിനിമയിൽ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനും പാട്ടുകളും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. അവരുടെ ആ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ആ ഒരു സാഹോദര്യ ബന്ധവും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ കൈരളി ചാനൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുന്നതാണ് എപ്പോഴും കൈരളിയിൽ ഈ സിനിമ ഇടും, പക്ഷെ എന്തായാലും നമ്മൾ കാണും, നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇനി തൊട്ട് കൈരളിയിൽ ഈ ഒരു സിനിമ ഇല്ല, ടെലികാസ്റ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 25 വർഷത്തെ ആ ഒരു സാറ്റലൈറ്റിൻ്റെ ആ ഒരു ടെലികാസ്റ്റിൻ്റെ കരാറായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് കൈരളിയിൽ വല്യേട്ടൻ സിനിമ ഇല്ല എന്നുള്ളൊരു വാർത്തയാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും എന്താണ് ഇതെന്ന് ചോദിക്കുന്നവർക്ക് ഇനി അയ്യോ ഇനി ഇല്ലല്ലോ വല്യേട്ടൻ എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് അതിലൊരു ഒരു പാട്ടുണ്ടല്ലോ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് അയ്യോ സിനിമ ഇല്ലല്ലോ ഇനി എന്നുള്ളൊരു വിഷമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, ഇല്ലാതെ വരുമ്പോഴാണല്ലോ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ന്യൂസ് നമ്മൾ അറിയുന്നുണ്ടായി. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ ഇനി ടെലികാസ്റ്റിംഗിന് ഇല്ല. അപ്പോൾ ഇത് ഇനി അവർ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു എന്താ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം ഇനിയും തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഇനിയും കൈരളിയിൽ ഈ ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വാർത്തയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലൊരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ?
1: അതെ,
0: തീർച്ചയായും ആ ഒരു മനോഹരമായിട്ടുള്ള ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ നമ്മൾ വല്യേട്ടൻ എന്ന സിനിമയിലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെസ്സേജ് അയക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മടിയില്ലാതെ, ഇന്നലെ മടി ദിനമായിരുന്നു, അപ്പോൾ മടി പിടിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കണം വാട്സപ്പ് നമ്പർ 8 4 8 5 8 7 8 5. അപ്പൊ ഇന്നലത്തെ മടി ദിനം എല്ലാരും ആഘോഷിച്ചു എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു
4: അല്ലേ? പ്രത്യേകിച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ല, നമ്മൾ പലപ്പോഴും ആഘോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ ഇന്നലെ ഒരു ഡേ കിട്ടിയത് കൊണ്ട് നമ്മൾ ആ ഒരു ഡേ കറക്റ്റ് ആയിട്ട് അങ്ങ് ആഘോഷിക്കുകയും ചെയ്തു അല്ലേ. അപ്പൊ അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഉണർത്താൻ

0: വേണ്ടിയിട്ട് അതിനെ നമുക്കൊരു കുസൃതി ചോദ്യം കൊടുത്താലോ?
1: പറയാൻ വരുമായിരുന്നു, കുസൃതി ചോദ്യം ചോദിക്കണം, വേണം കുസൃതി ചോദ്യം,
0: എങ്കിലേ ഇവര് മെസ്സേജ് അയക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മൾ പറയുന്ന കേട്ടിങ്ങനെ ഇരിക്കുകയേ ചെയ്യൂ. കുസൃതി ചോദ്യം കേട്ടാൽ മാത്രമേ എല്ലാവരും ടൈപ്പ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ജീവനുള്ളതെന്നല്ല, ഒരു വസ്തു. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് രാവിലെ ആവുമ്പോൾ തല നഷ്ടപ്പെടും, രാത്രി ഈ തല തിരിച്ചു കിട്ടും. ഇതാണ് ഈ വസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രാവിലെ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി തിരിച്ചു കിട്ടും. ഏത് വസ്തുവിനാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേകത സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി.
1: എന്റെ മനസ്സിൽ ഉദിച്ചൊരു ആൻസർ ഞാൻ ആദ്യം ചിന്തിച്ച തെറ്റായ ആൻസർ ആണ്. ഞാൻ വിചാരിച്ചു പേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. രാത്രി നമ്മൾ തലതിരിച്ചേക്കും, പക്ഷെ അത് വെറും തെറ്റായ ഒരു ഉത്തരമാണ്.
0: അതെ അതെ
1: അതെ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കേൾക്കുമ്പോ ബീന നമ്മുടെ പ്രീത ടീച്ചറുമായിട്ട് ഇഷ്ടംപോലെ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
0: അതെ അതെ.
1: അപ്പൊ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജൻ സാർ പറഞ്ഞിരിക്കുന്നു, മൺമറഞ്ഞു പോയ മുൻഗാമികളുടെ ആത്മാവിന്റെ ശാന്തിക്കായി കടപ്പുറങ്ങളിലും നദീതീരങ്ങളിലും ബലി തർപ്പണം നടത്തുന്നു. വിശ്വാസികൾ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ബലി പൂജകൾ പൂർത്തിയാക്കി പ്രാർത്ഥനകൾ നടത്തുന്നു എന്ന രീതിയിൽ നാളത്തെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ പറ്റി ഒരു മെസ്സേജ് അദ്ദേഹം അയച്ചിരിക്കുകയാണ്. ആതിര പ്രീതി ടീച്ചർ, ഗുഡ് മോർണിംഗ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു
0: മെസ്സേജ്
1: ചോദിച്ചപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആൻസർ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം ഒരു ബ്രില്യന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ നമ്മുടെ സനോജ് എന്നത്തെയും പോലെ മനോഹരമായ രണ്ട് പുഷ്പങ്ങളും അതുപോലെ ഒരു ഹാർട്ടും കൂടി ഇട്ടിട്ടുണ്ട്. അത് അങ്ങോട്ടത്തേക്ക് എപ്പോഴും ഞാൻ പറയണോ സനോജ് ഇതിനെ. അപ്പൊ ഞാൻ എന്തായാലും
0: കൊടുത്തിരിക്കുകയാണ്.
1: ഗുഡ് മോർണിംഗ് നേരാണ്. അപ്പൊ നമ്മുടെ പ്രീതി ടീച്ചർ വളരെ ആക്റ്റീവായി സനോജിന്റെ മെസ്സേജ് കണ്ടപ്പോ.
0: നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ കാണുമ്പോ നമുക്ക് ടീച്ചർമാർക്ക് ഒരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രാവിലെ ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും, നമ്മൾ പ്രിയപ്പെട്ട പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ, ചട്ടമ്പികളൊക്കെ വന്നിട്ടുണ്ടോ, ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന പഠിപ്പിസ്റ്റുകളെ കാട്ടിലും പലപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ്.
1: ഒരുപാട് അടുക്കിയൊക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നു ബാക്ക് ബെഞ്ചേഴ്സിനോടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഒരു ഇഷ്ടം.
0: അവരുണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് ആക്റ്റീവ് ആവത്തുള്ളൂ, മറ്റവരിങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും.
1: അപ്പോ നമ്മുടെ മായ തിരുമല്ല വാരം അയച്ചിരിക്കുന്നു, ദീപ ടീച്ചർക്കും ആതിരയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ മായ ചേച്ചി അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മായ ചേച്ചിക്കും നല്ലൊരു ശുഭദിനം കൂടി നമ്മൾ നേരുകയാണല്ലേ.
0: യെസ്.
1: അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് പോരട്ടെ, ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രമേഷ് കെ ജി സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കുസൃതി ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ കടുകട്ടിയുള്ള ചോദ്യമായിരിക്കും എന്ന രീതിയിൽ പ്രീതി ടീച്ചർ ചോദിച്ചാണ്. പക്ഷെ ബാബുരാജൻ സാർ അപ്പോഴേ ആൻസർ പറഞ്ഞിട്ടാണ്. അതെ,
0: ബാബുരാജൻ സാറൊക്കെ ഇപ്പൊ പുതിയ
1: റേഞ്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ.
0: അതെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ സേതുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു വെൽവിഷറാണ്. അപ്പൊ അദ്ദേഹം പുറത്താണ് ജോലി ചെയ്യുന്നത്, കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം എപ്പോഴും നമുക്ക് ഇങ്ങനെ നല്ല നല്ല ചില കാര്യങ്ങളൊക്കെ, ചില സ്പെഷ്യൽ ആയിട്ടുള്ള വാർത്തകൾ, അദ്ദേഹം കാണുന്ന ചില ക്യൂറിയസ് ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പൊ ഈ അടുത്തിടയ്ക്ക് കുറച്ച് നാളായിട്ട് സേതുവിനെ കാണാനില്ലായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നമുക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അയച്ചു തരാത്തത്? അപ്പൊ നമ്മൾ ഈ വായിക്കുമ്പോൾ നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, പല പല മാസികകളോ അല്ലെങ്കിൽ പത്രങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള നമ്മൾ സാധാരണ അങ്ങനെ വായിക്കാത്ത ചില കാര്യങ്ങളോ ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തന്നെ പുതിയ പുതിയ ഒരുപാട് അറിവുകളൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ അദ്ദേഹം അയച്ചു തന്നൊരു അറിവാണിത്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നമ്മൾ നാളെ ഈ നമ്മൾ ഈ ബലിതർപ്പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതുമായിട്ട് കൂട്ടി പറയാവുന്ന ഒരു കാര്യവും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ആതിര നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നമുക്കിപ്പോൾ ആവശ്യമില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഈ പൈസ കൊണ്ടുപോയി ബാങ്കിൽ ഇടുന്നത് അല്ലേ. പക്ഷേ സ്വിറ്റ്സർലാൻഡിലെ ഒരു ബാങ്കിൽ അവർ നിക്ഷേപിക്കുന്നത് സമയമാണ്. അപ്പൊ നമ്മളായിരിക്കും ഈ സമയം എങ്ങനെയാണ് നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുക എന്ന് തോന്നും. അപ്പൊ അതിനൊരു പേരൊക്കെ ഉണ്ട്, അപ്പൊ അത് വായിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സെയ്റ്റ് വോർ സോർജ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ മലയാളത്തിൽ അതിനൊരു അർത്ഥം പറയുകയാണെങ്കിൽ സമയ നിക്ഷേപം എന്നാണ്. സ്വിറ്റ്സർലാൻഡിലാണ്, എവിടെങ്ങും അല്ല. അപ്പം 2015 സെയിന്റ് ഗാലൻ എന്ന നഗരത്തിൽ തുടങ്ങിയ ഒരു സാമൂഹിക സംരംഭമാണിത്. അപ്പം ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആരോഗ്യമുള്ളവർ, നമുക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് പ്രത്യേകിച്ച് ഒരു 50+ ഒക്കെ ഉള്ള ഒരാഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ പ്രായമായവരെ സഹായിക്കും. ഇത് പ്രായമായവർ താമസിക്കുന്ന വീട്ടിലൊക്കെ പോയിട്ട് നമുക്കവരെ സഹായിക്കാം. അപ്പോൾ അവരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാം, അല്ലെങ്കിൽ അവരുടെ വീട് വൃത്തിയാക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ പൂന്തോട്ടം ഒക്കെ നോക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെറുതെ കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് അവർക്കൊരു നല്ല കമ്പനി കൊടുക്കാം. അപ്പം അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നോ ആ സമയം, ആ മണിക്കൂറുകളെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഓരോ മണിക്കൂറുകളും ഒരു അക്കൗണ്ടിലേക്ക് പോകും. അവർ, ഞാൻ ഇന്ന് ഒരു മണിക്കൂർ ഇന്ന ആളുമായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പം ആ അക്കൗണ്ടിൽ പോയി ക്രെഡിറ്റായി അവിടെ കിടക്കും. ഇന്നത്തെ ഒരു മണിക്കൂർ ഞാൻ ഇന്ന ആളുമായിട്ട് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന പ്രായമായ ആളിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ചു, അല്ലെങ്കിൽ അയാളുടെ കൂടെ ഷോപ്പിങ്ങിന്
1: പോകും.
0: രേഖകളൊക്കെ ഉണ്ട്, അപ്പം അതിനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നീട് നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ ആ സമയം നമുക്ക് തിരികെ കിട്ടും. അപ്പം നമ്മളവിടെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 10 മണിക്കൂർ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു 50 മണിക്കൂർ നമ്മളവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രായമാകുമ്പോൾ എനിക്ക് ആ നമ്മൾ ആവശ്യത്തിന് പൈസ എടുക്കുന്നത് പോലെ നമുക്ക് ഈ സമയം പോയി എടുക്കാം. അതായത് നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഈ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്നും ആൾക്കാരെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചും ഈ വയസ്സായ ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളിനെ പോയി സഹായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹോം നേഴ്സായിട്ടോ വല്ലതും പോവുകയാണെങ്കിൽ നമുക്കൊരു സാലറി ഒക്കെ കിട്ടും എന്നുള്ള അല്ലാതെ വെറുതെ പോയി നമുക്കൊരാളിനെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. ഇതങ്ങനെ പ്രയോജനം ഉണ്ടാവാനും കൂടിയാണ് സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തിരിച്ചും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും വലിയതെന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ വീണ്ടും അടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നൊരു സമയം, അപ്പം നമുക്ക് കുറച്ച് സമയം അധികമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് വെറുതെ കളയാതെ ഇതുപോലൊരു പ്രയോജനമുള്ള കാര്യത്തിൽ ഏർപ്പെട്ട് ആ സമയത്തിനെ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് അത് എപ്പോഴെങ്കിലും ഡെബിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്.
1: ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആശയത്തോട് വളരെ നല്ല രീതിയിൽ യോജിക്കുന്നുണ്ട്.
0: അപ്പൊ നമുക്ക് പണമല്ല, മനുഷ്യത്വമാണ് ഇവിടുത്തെ കറൻസി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ എങ്ങനെയിരിക്കും? നല്ലൊരു
1: കാര്യം.
0: മിസ്യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനല്ല, ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഈ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പൊ ചെയ്യുന്നത് പോലെയുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവരെന്ത് പറയുന്നു നമ്മൾ ഇങ്ങനെയുള്ള നിക്ഷേപത്തിനെ പറ്റി, നമ്മൾ സമയം നിക്ഷേപിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് മെസ്സേജസ് ആയിട്ട് അയക്കുക.
1: സാധാരണ നമ്മൾ പണം നിക്ഷേപിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ പല രീതികളൊക്കെയാണ് നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമുള്ളത് ഒരാളുടെ ടൈം തന്നെയാണ്. നമ്മളെ കേട്ടിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒരാള് വേണം എന്നുള്ളതാണ് എല്ലാ പ്രായക്കാരുടെയും ഏറ്റവും വലിയൊരു ആവശ്യം.
0: അപ്പൊ
1: അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനോട് ഞാൻ വളരെ നല്ല രീതിയിൽ യോജിക്കുകയാണ്. നമുക്കൊരു ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഏജിൽ, ഇപ്പോൾ ഒരു 40+ അല്ലെങ്കിൽ 50 ആ ഒരു ഏജ് വരെ ചിലപ്പോൾ നമ്മൾ കേപ്പബിൾ ആയിരിക്കും എല്ലാ കാര്യത്തിലും. പക്ഷെ അതിനുശേഷം നമുക്കൊരാളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ ആ ഭാവിക്ക് വേണ്ടി പണം എന്ന രീതിയിലല്ലാതെ
0: സമയം
1: ഇൻവെസ്റ്റ് ചെയ്യാണ് ഇവിടെ. അപ്പൊ എന്തായാലും അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി, ഞാൻ വളരെ കൗതുകത്തോടെ ആ ഒരു വിശേഷം കേട്ടിരിക്കുകയാണ്.
0: നമ്മുടെ സേതു ഇത് അയച്ചു തന്നപ്പോൾ ഞാനത് വായിച്ചപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പം പ്രായമായവർ തന്നെ വേണമെന്നൊന്നുമില്ല. അതിര ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് സിംഗിൾ ലൈഫ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുക, വേറെ ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക എന്നൊക്കെ ഉള്ളു. അപ്പൊ അവർക്കും പലപ്പോഴും നമുക്കറിയാം ഒറ്റയ്ക്കുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് പലരും ആസ്വദിക്കാറുണ്ട് എങ്കിൽ പോലും എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും അല്ലെ. അപ്പൊ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ആ ഒരാളിനൊരു കമ്പനി ഇഷ്ടപ്പെടുകയാണ്, അപ്പൊ അയാൾ ഒരു മണിക്കൂർ നേരം ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരെയെങ്കിലും ഒന്ന് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കമ്പനി കൊടുക്കുക, അവരുടെ കൂടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഒരു സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് ആൾക്കാർക്ക് തീർച്ചയായിട്ടും തിരിച്ചും അവർക്കത് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് രസകരമായിട്ടുള്ള ഒരു കാര്യം, പുതിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു അല്ലേ. അപ്പൊ അത് എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കൾ പറയട്ടെ. ഇതൊക്കെ നല്ലതാണ്,
1: യോജിക്കുന്നുണ്ടോ? അത് പണം മാത്രമാണോ? അല്ല, ഒരിക്കലും പണം ആവശ്യമാണ് മനുഷ്യന്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയക്കാം.

0: നമ്മുടെ ചോദ്യം ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങാണ്.
1: അതെ അതെ
0: അല്ലേ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ എല്ലാരും അയച്ചുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് ആൻസർ തന്നെയാണ്, നിസ്സാരമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പൊ പെട്ടെന്ന് എല്ലാരും മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ.
1: അതെ,
0: ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ

0: അടുക്കുക കൃത്യം എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ വൺ പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? ഒരു മോർണിംഗ് വൈബും ഉണ്ട്, പക്ഷെ പഴയ പാട്ടാണ്, അതിൻ്റെ ഒരു ഡിച്ചും ഡിച്ചും ഉണ്ട് താനും
3: അല്ലേ?
2: എല്ലാം നല്ല രസമുള്ളൊരു സോങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. യെസ്, അപ്പോൾ ഒരുപാട് അപ്ഡേഷനിലേക്ക് നമ്മൾ ഇങ്ങനെ പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളെല്ലാം ആൻസേഴ്സ് അയച്ചുകൊണ്ടിരിക്കുന്നു പ്രീതി ടീച്ചർ. യെസ്, നമ്മുടെ സീതു സർ പറയുന്നു, ടൈം ഇസ് മണി, താങ്ക്സ് ടീച്ചർ, ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള വിഷയമായി ഇത് മാറട്ടെ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ദിവസം കൂടി നേരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസന്ന ബാബു ചേട്ടൻ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ദിവസം നേരെയാണ്. ഉണ്ണി അയച്ചിരിക്കുന്നു, ഹായ്. അപ്പൊ ഉണ്ണി ഹായ്. അതുപോലെ നമ്മുടെ സരസ്വതി അമ്മ ചോദ്യം ഇത് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ അതിന്റെ ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ സരസ്വതി അമ്മ ഇങ്ങോട്ടത്തേക്ക് ഒരു ടാസ്ക് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം അല്ലേ?
3: യെസ്.
4: ഉരുട്ട തെരട്ട എടുക്കാൻ പറ്റില്ല, എന്താണ് ആരാധന?
2: യെസ്, അപ്പൊ ഉരുട്ടാം പെരട്ടാം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ സരസ്വതി അമ്മയുടെ ഇന്നത്തെ കുസൃതി ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായിരിക്കും അത് എന്നൊക്കെ. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും ചിന്തിച്ചോളൂ.
3: അപ്പൊ നമ്മളിങ്ങനെ ഈ കുസൃതി ചോദ്യം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇപ്പൊ എല്ലാവരും, നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ കുസൃതി ചോദ്യത്തിന് സ്പെഷ്യലിസ്റ്റുകളായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മുടെ സരസ്വതി അമ്മയൊക്കെ ഇങ്ങനെ പകലൊക്കെ വീട്ടിൽ നിൽക്കുമ്പോ നാളെ ഇനി എന്ത് കുസൃതി ചോദ്യം കൊടുക്കാം, റീഡിങ് സാധനം,
2: അതെ
3: അതെന്നൊക്കെ ആലോചിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ?
2: സരസ്വതി അമ്മയ്ക്കൊക്കെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾ വീട്ടിൽ ഈ ടൈമിൽ 10 to 11:30 വരെ ഒരാൾ വന്ന് കഥവിൽ തട്ടുന്ന ഇഷ്ടമല്ല. അപ്പൊ ആ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വിശേഷങ്ങളും അപ്ഡേഷനും ലോക കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനോടൊപ്പം നിങ്ങളുടെ ദിവസത്തിനെ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുസൃതി ചോദ്യമായിട്ടൊക്കെ എത്തുന്നത്. അപ്പൊ അതെല്ലാവർക്കും സന്തോഷമാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അതെ,
3: അപ്പോൾ നമുക്ക് മെസ്സേജസ് നിങ്ങളുടെ ആൻസേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് പോരട്ടെ. ഇനി കുറച്ച് പേരും കൂടിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ആൻസർ തരുന്നവരുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് മെസ്സേജ് ഒന്നും അയക്കത്തില്ല, നമ്മളിങ്ങനെ കേൾക്കും, അത്രേ ഉള്ളൂ.
2: അങ്ങനെയുള്ള ചിന്തിക്കും അല്ലേ?
3: അതെ, നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ആ ഞാൻ കേൾക്കാറുണ്ട് എന്ന് മാത്രം പറയും. അപ്പോൾ അങ്ങനെയുള്ളവരാ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഇന്ന് ദയവ് ചെയ്ത് ആ ഒരു ഫോണെടുത്ത് നമുക്ക് മെസ്സേജ് അയച്ചോളൂ.
2: 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5 8 7 8 5
3: പിടിച്ച് ജോലിക്കിടയിലും ആ ഫോൺ ഓണാക്കി പോക്കറ്റിലിട്ട് കൊണ്ടുനടന്ന് നമ്മളെ കേൾക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ ഇന്ന് കാണുന്നില്ല പാവ, എന്തോ ജോലിയിൽ
2: മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജമുഖത്തല പ്രീതി ടീച്ചർ ഗുഡ് മോർണിംഗ് ആദരിക്കും, സുഖമാണല്ലോ. യെസ് ആൻസർ കൂടി അയച്ചിട്ടുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോ നല്ല രീതിയിൽ തന്നെ ചേച്ചിയും ഇരിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലേ.
3: അപ്പൊ രാജമുഖത്തല ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് മിടുക്കിയായിട്ട് ആദ്യം തന്നെ കറക്റ്റ് ഉത്തരമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇനിയും രാജമുഖത്തിലേക്ക് ഒന്ന് കുഴപ്പിക്കാനായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അല്ലേ.
2: രാജൻ വയനാട് നിന്ന് അയച്ചിരിക്കുന്നു. എന്നത്തെ പോലെ എല്ലാ ദിവസവും രാജൻ ചേട്ടന് രാവിലെ ബിസിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ ടീം റേഡിയോ സാന്ത്വനം. ടൈം ഇല്ല, തിരക്കിലാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ രാജൻ ചേട്ടൻ എന്താണ് ഇത്ര തിരക്ക്? അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ടീച്ചറെ എന്ന രീതിയിലൊക്കെ ഒരു തംസ് അപ്പ് കേട്ടിട്ടുണ്ട്. ടീച്ചർ ഇതാ കേട്ടോണ്ടിരിക്കുകയാണ് എല്ലാവരും.
3: അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ആ തിരക്കിനിടയിലും നമ്മളുടെ ഈ ഒരു ടൈം മനസ്സിൽ ഓർത്ത് വെച്ച് ഫുൾ ഫോൺ ഓൺ ചെയ്ത് ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ഓൺ ആക്കി ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാണ്, അല്ലാതെ എങ്ങനെ എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫോൺ പോക്കറ്റിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം പറഞ്ഞോളൂ.
2: മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രസന്ന ബാബു അയച്ചിരിക്കുന്നത്, രണ്ട് ദിവസം കൊണ്ട് നല്ല വെയിലുണ്ട് അതിനാൽ നല്ല ജോലിയും ഉണ്ട് എന്ന രീതിയിൽ അയച്ചു.

0: കേട്ടിട്ടുണ്ട്. വീട്ടില് എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ആണ്. അതുപോലെ നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുക അല്ലേ?
1: അതെ അതെ. അപ്പൊ നമുക്ക് ഈ വെയില് വരുമ്പോഴേ ആതിര, നമുക്കിനി ഓണമല്ലേ, അപ്പൊ നമുക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ മുളക് മല്ലിയൊക്കെ പൊടിക്കണം, ഉണക്കല് പൊടിക്കല്, പിന്നെ നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കല്, അതിലേക്കൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ് പയ്യെ പയ്യെ. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഇനി നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെയില് കാണുമ്പോ പഴയ അമ്മമാരൊക്കെ നമ്മളോട് പറയും, ഓണ വെയിലാണ്, ഓണത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് തരുന്നതാണ് ഈ വെയിലെന്നാണ്. അപ്പൊ ആ ഒരു ഓണ വെയിലിലേക്കൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓണ വെയിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു.
0: എന്തായാലും ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും മഴ വരുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാരും ആ ഒരു ഓണത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ. അപ്പോ നമുക്ക് ഓണ സെലിബ്രേഷൻസിലേക്കും ഓണത്തിന്റെ കാര്യങ്ങളിലേക്കൊക്കെ ഗ്രാജുവലി ഇങ്ങനെ പോകാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഇന്ന് പത്രം വായിച്ചപ്പോഴും രസകരമായിട്ടുള്ള ഒരു വാർത്ത വായിച്ചു. അപ്പൊ അത് നമ്മുടെ ശ്രോതാക്കളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോ അതിലെ ഒരു ചോദ്യം നമ്മളെ പറ്റിയാണ് എങ്കിൽ നമ്മളുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും അല്ലേ?
0: സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ വരുമ്പോ തന്നെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇതാണ്. ഇതിപ്പോ നമ്മള് തന്നെയാണ്
1: അതിന്റെ ആൻസർ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ? അവിടെ ഇരുന്ന് തുള്ളിച്ചാടാനൊന്നും പറ്റത്തൂല്ല, എക്സാമിനേഷൻ ഹാളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വായിച്ചത്. അതായത് സംസ്കൃതം കേറ്റെറ്റ് പരീക്ഷയിൽ തന്നെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് തന്നെ ഉത്തരം എഴുതിയ ഒരു അധ്യാപകന്റെ കഥയാണ്. അപ്പം ഈ പിന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംസ്കൃതം കേറ്റെറ്റ് പരീക്ഷയിലാണ് സി കോഡ് ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. മധുരസ്മിതം എന്ന സംസ്കൃതം സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നായിരുന്നു. അപ്പം പാലോട് കൊല്ലായിൽ എസ് എൻ യു പി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായിട്ടുള്ള ജെ സുരേഷ് കുമാർ ചോദ്യം കണ്ട് ഞെട്ടിപ്പോയി. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഞെട്ടല് കഴിഞ്ഞപ്പോ പിന്നെ അഭിമാനമായിരുന്നു.
0: പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോ എന്റെ മനസ്സിൽ ഇത് കേൾക്കുമ്പോ തോന്നുകയാണ് നമ്മുടെ എല്ലാം മായാവി സിനിമയിലെ സലീം കുമാർ ഇങ്ങനെ ഞാനോ എന്ന രീതിയിലൊരു ഇതുണ്ടല്ലോ.
1: അപ്പോ സുരേഷ് കുമാർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2020 നൂറിലേറെ കുട്ടികളെ വെച്ച് സിനിമ സംവിധാനം ചെയ്തത്. അപ്പം ലോകത്തെ ആദ്യ കുട്ടികളുടെ സംസ്കൃതം സിനിമയും കൂടിയാണ് മധുരസ്മിതം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ നിലവിൽ വിവിധ രാജ്യങ്ങളിലെ ഫെസ്റ്റുകളിലൊക്കെ പ്രദർശിപ്പിച്ചു വരികയാണ്. അത് മാത്രമല്ല നമുക്ക് യൂട്യൂബിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ യൂട്യൂബിൽ കയറി കാണണം എന്നുള്ളവർക്ക് ഇത് കാണാം, മധുരസ്മിതം. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ പരീക്ഷയ്ക്ക് എഴുതി എന്നുള്ളത് വളരെ
0: രസകരമാണ്. എനിക്ക് തന്നെ അത് എഴുതാൻ കഴിഞ്ഞുള്ളത്.
1: അപ്പൊ അങ്ങനെ ഉള്ള ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം വളരെ സന്തോഷത്തോടെ ഓർത്തിരിക്കുന്നതും അല്ലെ, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ എല്ലാവിധ ആശംസകളും. അദ്ദേഹത്തിന് കേറ്റിട്ട് പരീക്ഷ ക്വാളിഫൈ ചെയ്ത് വരട്ടെ, പരീക്ഷ എഴുതിയിട്ടേ ഉള്ളു. അപ്പോ അങ്ങനെയുള്ളൊരു വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്ന് വായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ സ്വകാര്യ ബസ്സുകളില് നമ്മളീ കണ്ടക്ടറായിട്ട് സാധാരണ വനിതകളെ അങ്ങനെ കാണാറില്ല. നമ്മൾ കൂടുതലും KSRTC ബസ്സിലാണ് വനിതകളെ കാണുന്നത്. അപ്പൊ ഇനിയിപ്പോ എറണാകുളം ജില്ലയിൽ സ്വകാര്യ ബസ് കണ്ടക്ടർമാരാകാനായിട്ട് കുടുംബശ്രീ വനിതകൾ വരാൻ പോവുകയാണ്. അത് നല്ല കാര്യമാണ് അല്ലേ. അപ്പം എറണാകുളം ജില്ലയിലാണ് അതിന്റെ തുടക്കം കുറിക്കാൻ പോകുന്നത്. അപ്പം മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനും ഇതിനുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 10th class പൂർത്തിയാക്കിയ വനിതകളെ കണ്ടെത്തി പരിശീലനമൊക്കെ നൽകും. ഗതാഗത വകുപ്പിലെ മേൽനോട്ടത്തിലായിരിക്കും ഇത്. വനിതാ കണ്ടക്ടർമാരെ കണ്ടെത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം ബസ് ഉടമകൾ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ വച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മൊത്തത്തിൽ ഡിസിപ്ലിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നമ്മളുടെ വീടുകളിലൊക്കെ ഇച്ചിരി ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് സ്ത്രീകളാണല്ലോ പൊതുവെ അല്ലേ. അപ്പോ പിന്നെ വനിതകൾ കണ്ടക്ടറായാൽ മത്സരയോട്ടം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സ്വകാര്യ ബസ് സർവീസ് മേഖലയിലെ പല അനാരോഗ്യ പ്രവണതകളും കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം, അതുപോലെ തന്നെ ബസിന്റെ ഉടമകളും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അപ്പൊ ഇനി കുടുംബശ്രീ വനിതകൾ കണ്ടക്ടർമാരായിട്ട് വിലസാൻ പോവുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വനിതകൾ ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ വനിതാ കണ്ടക്ടർമാരൊക്കെ ഉണ്ട് പ്രൈവറ്റ് ബസ്സിലും, പക്ഷെ എന്നാലും അതത്ര വ്യാപകമായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇനി അത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നു. അപ്പൊ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും

0: ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു കഴിവുള്ളവരാണ് അല്ലെ. അപ്പൊ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് പറയുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു നല്ലൊരു പ്രവർത്തന മേഖല തന്നെയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.
1: അപ്പോ ഇപ്പൊ പ്രധാനമായിട്ട് പ്രിയപ്പെട്ടവരിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗാർഹിക LPG കണക്ഷനുകളുടെ EKYC നിശ്ചിത സമയത്തിനകം തന്നെ പൂർത്തിയായില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വിതരണത്തെയും സബ്സിഡിയൊക്കെ ബാധിക്കും എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ August 15-16 വരെയാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാം. ഇൻ കേസിൽ അങ്ങനെ ഫോണിൽ ചെയ്യാൻ അറിയില്ല എങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ പോയി പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യുക. അതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലിണ്ടർ എത്തിക്കുന്ന വ്യക്തികളോട് പറഞ്ഞു, ജീവനക്കാരോട് പറഞ്ഞ് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള സബ്സിഡികളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറയും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ അത് പൂർത്തീകരിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക. 15-16 തീയതി വരെയാണ് ലാസ്റ്റ് ഒരു ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക അല്ലേ.
0: യെസ്.
1: അപ്പോ നമുക്ക് അങ്ങനെ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം എന്ന് തോന്നുന്നു. നമ്മുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഇങ്ങനെ ഇത് സരസ്വതിയമ്മയുടെ ആൻസർ, ഇത് പ്രീതി ടീച്ചർ ചോദിച്ച അങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പൊ സരസ്വതിയമ്മ, ഇതിന് ആൻസർ എന്താണെന്ന് നമുക്ക് കൂടി പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ചു നേരം ചിന്തിക്കാം, അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആൻസർ സരസ്വതിയമ്മ തന്നെ പറയണമെന്ന് കൂടി പറയുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ രസമായിട്ട് ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്ന കേൾക്കണോ പ്രീതി ടീച്ചർ? അദ്ദേഹം പറയാണ് ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ അത് കേൾക്കുന്ന ഞാൻ അയക്കുന്ന മെസ്സേജ് കേൾക്കുന്ന ടൈമിൽ അവിടെ കരണ്ട് പോവും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെത് വായിക്കുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം അറിയുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പം എന്തായാലും ചേട്ടാ, നമ്മളെല്ലാം

0: എല്ലാ മെസ്സേജസും വായിക്കുന്നുണ്ട്. ചേട്ടൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അത് പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരിക്കും. അതുപോലെ നമ്മുടെ സരസ്വതി അമ്മയുടെ ചോദ്യത്തിന് ആൻസേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ പറയട്ടെ അതെന്താണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി കൂടി വെയിറ്റ് ചെയ്യുന്നു. ബാബുരാജൻ സാർ പറയുകയാണ്, എന്താണ്, മൂന്നാറിന്റെ മലനിരകളിൽ നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുകയാണ്. അതായത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ മാസം തൊട്ടേ അതിൻ്റെ ആ ഒരു പൂക്കാലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 12 വർഷത്തിൽ പൂക്കുന്ന ഒരു അപൂർവ കാഴ്ചയാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഇനി കാണാൻ പറ്റുന്നത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. മനോഹരമായിട്ടൊരു ബ്ലൂ ഷെയ്ഡും ഒരു വയലറ്റ് ഷെയ്ഡിലും ഒക്കെ ഇങ്ങനെ മലനിരകളിലെല്ലാം ഒരു നിത്യവസന്തമായിട്ട് നിലനിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ പിന്നീട് കാണാൻ സാധിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് അവിടെ പോയത് കാണണം എന്നുള്ളത്.
1: അപ്പോൾ എനിക്കിത് ആതിര പറഞ്ഞപ്പോ ഒരു സംശയം, ഈ നീലക്കുറിഞ്ഞിക്ക് എന്തൊരു ഓർമ്മശക്തിയാണ് ഈ 12 വർഷം കഴിഞ്ഞിട്ട്.
0: മായാജാലം എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പൂക്കള് വിരിഞ്ഞതിന് ശേഷം പിന്നീട് അത് കരിയും. കരിഞ്ഞിട്ടാണ് ആ വിത്തുകൾ അവിടെ ചെന്ന് 12 വർഷങ്ങൾക്ക് ശേഷം ഇത് പൂക്കുന്നതെന്നുള്ളത്. അപ്പോൾ അപൂർവമായിട്ടുള്ള പല കാഴ്ചകളുമാണ് പ്രകൃതി നമുക്ക് ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു അപൂർവ കാഴ്ച തന്നെയാണ് ഈ നീലക്കുറിഞ്ഞയുടെ ഈ ഒരു വിസ്മയം എന്നുള്ളത്. അപ്പൊ അത് കാണാൻ സാധിക്കുന്നവർക്കൊക്കെ അവിടെ തന്നെ പോയി കാണുക. മൂന്നാറിലും എല്ലാ സ്ഥലങ്ങളിലും തമിഴ്നാടിന്റെ നിയർ ബൈ ഉള്ള ഭാഗങ്ങളിലെല്ലാം മനോഹരമായിട്ട് തന്നെ പൂത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ബാബുരാജൻ സാർ കൂടി പറയാണ്. അവിടെ പൂത്ത് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പോയി കണ്ടോന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ. ശ്രോതാക്കൾ പലരും അത് കണ്ട് നമ്മുടെ പല വയനാട് അല്ലെങ്കിൽ ഇടുക്കി കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഒരുപാട് അടിമാലി ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാരും പോയി കണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, കാണാൻ സാധിക്കട്ടെ അല്ലെ. അത് ആഗ്രഹിക്കുന്നു. നല്ലൊരു വിസ്മയം തന്നെയാണ്, പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയാണ്. അപ്പോ അബുരാജൻ സാറിന്റെ ഒരു മെസ്സേജ് ആണ് നമ്മൾ അത് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അല്ലേ.
1: താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഒക്കെ എവിടെ? നമുക്ക് വിശേഷങ്ങളൊക്കെ അയക്കുന്നില്ലല്ലോ. ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഓണ തിരക്കിൽ എന്തൊക്കെയോ ജോലികളിലൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് മെസ്സേജസ് ഒന്നും ഇപ്പൊ അയച്ചില്ല ഇന്ന്. അപ്പൊ എല്ലാവരും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ്
0: അയച്ചിരിക്കുന്നു. നീലക്കുറിഞ്ഞിയുടെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഒരു പിക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ചിക്കമംഗളൂരിലെ പിക്കാണ്. അത് അവിടത്തെ ആണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജിംഗ് ആണ്. അപ്പോൾ എന്തായാലും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
1: അതുപോലെ ആതിര, ഇന്ന് നമുക്ക് വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇന്ത്യ ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണ് സമ്മാനം എന്ന് ചോദിച്ചാല് 5 മൈലുകളെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അപൂർവമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. 45 വർഷത്തിന് ശേഷം ജനീവയിലെ ഐക്യരാഷ്ട്ര സംഘടനാ ഓഫീസിൽ അത് വീണ്ടും പീലി വിടർത്തി. അപൂർവമായ വെള്ള മൈൽ ഉൾപ്പെടെ 5 ഇന്ത്യൻ മൈലുകളെ UNO സമ്മാനിച്ച്. അത് 10 ആണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യമാണിത് ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള അരിന്ദം ബാഗ്ചിയാണ് മൈലുകളെ കൈമാറിയിരിക്കുന്നത്. 1981 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹി മൃഗശാലയിൽ നിന്നും 2 മൈലുകളെ UNന് നൽകിയിരുന്നു. അപ്പം ജനീവ ബയോ പാർക്കിലായിരിക്കും നമ്മളെ മൈലുകളെയൊക്കെ വളർത്തുക. അപ്പം അത് ഒരു വളരെ അപൂർവമായിട്ടുള്ളൊരു സമ്മാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇന്ത്യയെ 5 മൈലുകളെ സമ്മാനിക്കുക എന്ന് പറയുന്നത് അല്ലേ. അതപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അപ്പം നമുക്ക് തോന്നുന്നത്. ഇന്ന് ഈ ഒരു വാർത്ത നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് അറിയാം, പലപ്പോഴും ഇപ്പം നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും ഇപ്പം പത്രം വായനയ്ക്കൊക്കെ എല്ലാവർക്കും ഒരു മടിയുള്ള കാലമാണ് അല്ലേ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. അതൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ ചിലർ നമ്മളെ ന്യൂസൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ചിലപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ ഫോണൊക്കെ ഒന്ന് ഓണാക്കി വെച്ച് പാട്ട് കേൾക്കും അല്ലെങ്കിൽ വാർത്ത കേൾക്കും അങ്ങനെയൊക്കെ എന്നുള്ള അല്ലാതെ നമ്മളിങ്ങനെ പത്രങ്ങളിരുന്ന് സൂക്ഷ്മമായിട്ട് വായിക്കുന്നവർ ഉണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ നമ്പർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ വാർത്തകളിൽ അധികം നമ്മൾ കാണുന്ന ചിലപ്പോഴൊക്കെ കാണാറുണ്ട് എന്നാൽ പോലും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അഥവാ ഒന്ന് ന്യൂസ് പേപ്പർ വിട്ടു പോയാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അല്ലേ. അപ്പം നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ എല്ലാവരും അയച്ച് എന്നെ തോപ്പിച്ച് ഞാൻ തൊപ്പിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി

0: എന്താ ചെയ്യുന്നത്? നമുക്ക് ഇനി ഇതിനെക്കാട്ടിലും വലിയ ചോദ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു ആതിര, അല്ലെ? നമ്മൾ കുറച്ചും കൂടി റിസർച്ച് ഒക്കെ ചെയ്ത് നമ്മളിനി നമ്മളുടേതായിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ
1: കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പല വഴികളിലൂടെ ഇനി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. യെസ്, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ടൈം 11:11 ആയിരിക്കുകയാണ്. അപ്പൊ ഒരു ഏഞ്ചൽ നമ്പർ ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു വിശേഷം കൂടി പറഞ്ഞിട്ട് ഒരു ബ്രേക്കിലേക്ക് പോവാം, അല്ലെ?
0: യെസ്.
1: അപ്പൊ ഇന്ന് സൺ ആൻഡ് ഫാദർ ഡേ, അല്ലെ? ഡോട്ടർ ഡേ ആണ്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലിബ്രേഷൻ. നമ്മുടെ ഒരു ലൈഫിൽ തന്നെ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ജീവിച്ചു, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മുടെ. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ കൂടുതലും ഒരു ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അവർ കൊടുക്കും. പക്ഷെ നമ്മൾ എത്ര നമ്മൾ മരിക്കുന്നവരെയും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയും ഭയങ്കര കെയർ ചെയ്ത് അങ്ങനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നതിനോട് പൂർണ്ണമായിട്ടൊരു യോജിപ്പ് എനിക്കില്ല. പ്രീതി ടീച്ചറിനുണ്ടോ?
0: അല്ല, നമ്മൾ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും, അല്ലെ, അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പല പേരൻസിന് പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇപ്പൊ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, എന്നാ പിന്നെ എന്റെ കുഞ്ഞ് ഡോക്ടർ ആവട്ടെ, അവർക്ക് വേറെ ഇഷ്ടമായിരിക്കും. അവർക്ക് ഫാഷൻ ഡിസൈനർ ആവാനാണ് ഇഷ്ടം, പക്ഷേ എന്നാൽ നമ്മൾ ഡോക്ടറാക്കും. അപ്പൊ അങ്ങനെയല്ലാതെ കുട്ടിയുടെ ഇഷ്ടം, നമുക്ക് കുറച്ച് ഉപദേശങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗൈഡിങ്ങോ ഒക്കെ ചെയ്യാം, പക്ഷെ അവരുടെ ഒരു ഇഷ്ടത്തിനായിരിക്കണം നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിച്ച് വിട്ടാലും ഒക്കെ കുട്ടികളുടെ പുറകേ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. എപ്പോഴും അവരെ ഫോൺ വിളിക്കുക, പ്രത്യേകിച്ച് ഇപ്പോൾ പെൺകുട്ടികളെയൊക്കെ തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മോളെ ഫോൺ വിളിച്ച് സംസാരിക്കുക. അപ്പം നമ്മൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ടുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവളൊരു മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അധികം അവരുടെ ലൈഫിലേക്ക് ഇൻറ്റർഫിയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ സഹായം ആവശ്യം ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ അല്ലാതെ ഡെയിലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെ, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഡെയിലി നമ്മളെ അറിയിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോകാതിരിക്കുന്നത് തന്നെയാണ് അവർക്ക് വളരെ സ്മൂത്തായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നത് തന്നെ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രോതാക്കളും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. നമുക്ക് ആ വിഷയം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി അറിയാം, അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു പരാതി എത്തിയിട്ടുണ്ട്. അപ്പോൾ പല സമയത്തും നമ്മൾ മെസ്സേജ് ഇങ്ങനെ ഒരു ടൈമിൽ ഒരു 10 to 11:30 വരെ ആണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതിനു മുമ്പുള്ള അതിനു മുൻപ് അയക്കുന്ന മെസ്സേജൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വിട്ടു പോകാറുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ ഇൻ കേസിൽ നിങ്ങളുടെ മെസ്സേജ് വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിനീഷേട്ടൻ്റെ പരാതിയാണ്. അപ്പോൾ ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. അടിമാലിക്കാര് കേൾക്കുന്നുണ്ട്, നീലക്കുറിഞ്ഞ് കാണാൻ വരൂ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അവിടെയും ടീച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എനിക്ക് പരാതി ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വിനീഷേട്ടൻ പറയുന്നു, കാലത്ത് 8 മണിക്ക് തന്നെ ശേഷം എൽദോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആതിര വായിക്കാത്തതാണ്, 11:30 വായിക്കൂ എന്ന്. യെസ്, അപ്പൊ ബിനീഷേട്ട അതിന് ഞാൻ ക്ഷമ പറഞ്ഞിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്തപ്പോൾ വിട്ടുപോയൊരു കാര്യമാണത്. അപ്പൊ എൽദോ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇതാണ്: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ ഞങ്ങൾ അടിമാലിക്കാരെ സ്നേഹത്തോടെ തിരക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ പ്രിയ ഗുവേരി ചേച്ചിക്കും ഞങ്ങൾ അടിമാലിക്കാർ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന രീതിയിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു തെറ്റാണ്, ക്ഷമ ഞാൻ ചോദിച്ചിരിക്കുന്നു, അല്ലെ? അവിടെ അത് കോംപ്രമൈസ്
0: ആയിരിക്കുന്നു. ഞാൻ അടി കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട്. ആ ഒരു മെസ്സേജ് അല്ലെ, നമ്മൾ അടിമാലിക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രയും ദൂരെ ഇരുന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ റേഡിയോ കേൾക്കുകയും ചെയ്യുന്ന വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു മെസ്സേജ് നമ്മൾ വിട്ടുപോകാന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അറിയാതെ വന്നുപോയൊരു മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു പ്രാക്ടിക്കലി ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു മെസ്സേജ് വായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ മെസ്സേജ് ആദ്യം എടുത്തു വെച്ചൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ആണ് പിന്നെ നമ്മളത് റേഡിയോയിൽ നമ്മൾ മെസ്സേജായിട്ട് വായിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഓൺസ് നമ്മളത് വായിച്ചു കഴിയും. അപ്പോൾ അങ്ങനെ എപ്പോഴോ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ മെസ്സേജ് ഒന്നും അധികം അയച്ചില്ല എങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ അടിമാലി ബ്രദേഴ്സ് അവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ബിനീഷൊക്കെ ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്, അല്ലെ? ഓണ കോടികളൊക്കെ തയ്ച്ച് തയ്ച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ നീലക്കുറിഞ്ഞി കാണാൻ വരാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വരും.

0: അപ്പം മൂന്നാർ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി എന്തായാലും അടിമാലി ബ്രദേഴ്സിനെ കാണാതുള്ള ഒരു യാത്ര എനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ വരും, വന്നാൽ വിളിച്ചിരിക്കും, എല്ലാവരെയും കണ്ടിട്ടേ നമ്മൾ തിരിച്ചു വരും അല്ലേ. നീലക്കുറിഞ്ഞി കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടിമാലി
1: ബ്രദേഴ്സ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. ഇൻ കേസിൽ നിങ്ങളുടെ മെസ്സേജസ് എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, മെസ്സേജ് വായിക്കാതിരിക്കില്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു ക്ഷമ ചോദിക്കുന്നു ഇത്രയും നേരം വായിക്കാതിരുന്നതിന്.
0: യെസ്, അപ്പോൾ നമുക്ക് ചോദിച്ചത് കൊള്ളാം, എന്തായാലും ഈ ബ്രേക്ക് സമയത്ത് രണ്ടടി ഞാൻ കൊടുക്കുന്നതായിരിക്കും.
1: യെസ്, അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ മനോഹരമായിട്ട് ഈ യാത്ര കുറച്ച് നിമിഷം കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാം. ഐ കെൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ RG ശ്രീലക്ഷ്മി വളരെ ശക്തമായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ RG ശ്രീലക്ഷ്മിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വിശാഖിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ വിശാഖിന് വേണ്ടിയിട്ട് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ടീം മെമ്പേഴ്സും ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡേ നമ്മള് ആശംസിക്കുകയാണ് അല്ലെ. ഒരു ഹാപ്പി ബർത്ത്ഡേ നേരാണ്. അപ്പൊ നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ വിശാഖിന് എന്ന് ഞാനും അതുപോലെ തന്നെ പ്രീതി ടീച്ചറും നമ്മുടെ ഒരു മറ്റു നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ എല്ലാ ടീം മെമ്പേഴ്സിന്റെ ശബ്ദമായിട്ട് നമ്മളെല്ലാവരും ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ വിശാഖ് അടിപൊളിയായിട്ട് ഇത് ആഘോഷിക്കട്ടെ എന്ന് കൂടി നമ്മൾ പറയുന്നു അല്ലെ. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ വിശാഖ്.
1: അതെ അതെ, അപ്പോ വിശാഖ് നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ വിശാഖിന് ഇന്നൊരു നല്ല ദിവസം, ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ. അതുപോലെ തന്നെ ഇനി ഈ ഒരു വർഷം മൊത്തവും അല്ലെ സെലിബ്രേഷന്റെയും നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വൺസ് അഗൈൻ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ വിശാഖ്. അപ്പൊ വിശാഖ് ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് സെലിബ്രേഷന്റെ വിശേഷങ്ങളൊക്കെ കൂടി നമ്മളെ അറിയിക്കൂ. എന്തൊക്കെയാണ്, കേക്ക് കട്ടിങ്ങിൽ മാത്രമാണോ അതോ വല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അല്ലെ?
0: വിശാഖിന് വേണേ ഇവിടെ വരാം.
1: അതെ, കേക്കൊക്കെ ആയിട്ട് നേരെ ഇങ്ങോട്ട് വരാം.
0: എന്നിട്ട്
1: നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ ആഘോഷിക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളൂ. ഇന്നൊരു ദിവസം ഫുൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വിശാഖിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഓണപരീക്ഷ എന്ന് പറയുന്നത് ആതിര നമുക്കൊരു ഞെട്ടലാണ് അല്ലേ. ഓണത്തിൻ്റെ ഓണക്കോടി എടുക്കുന്നു, ഓണ തയ്യാറെടുപ്പിനിടയ്ക്ക് നമുക്കൊരു പരീക്ഷ. ഓ വേണോ ഇത്?
0: എല്ലാവർക്കൊക്കെ അതായത് CBSE ICSE സിലബസിന് ഓൾമോസ്റ്റ് തീരാറായെന്ന് തോന്നുന്നു ഈ ഒരു ഓണ എക്സാം എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ ഇനി നമ്മുടെ സ്റ്റേറ്റ് സിലബസിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.
1: അപ്പം നാളെ ഹോളിഡേ ആണ്. അപ്പം നാളെ വാവ ആയതുകൊണ്ട് നാളെ ഹോളിഡേ ആണ്. 13-ാം തീയതി മുതലാണ് ഓണപരീക്ഷ. August 13 to 20 ഓണപരീക്ഷ നടക്കും. ഓണാഘോഷം 21-ാം തീയതിയാണ് സ്കൂളുകളിൽ നടക്കുന്നത്. August 22 to 30 സ്കൂളുകൾക്ക് അവധി, ഓണത്തിന്റെ അവധി. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം ഇതാണ് ഗവൺമെന്റ് ഡിക്ലയർ ചെയ്തിരിക്കുന്ന ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഓണത്തിന്റെ എക്സാം ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് കടക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ കുട്ടികൾ മാത്രമല്ല ടീച്ചർമാരും അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കുറച്ച് ദിവസം ഓണമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പേപ്പർ വാല്യുവേഷൻ്റെ ഒരു തിരക്കാണ്. ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ ഈ ഓണം ഹോളിഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിന് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ഈ പേപ്പർ നോക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ പേപ്പർ നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. ഈ ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ 10-40
0: പേരുടെ എൻ്റെ ഒരു ഡൗട്ടാണ് ടീച്ചർ. ആദ്യത്തെ ഒരു 5-10 പേപ്പർ വരെ നിങ്ങൾ ഓക്കെ ആയിട്ട് നോക്കും, പിന്നെ നിങ്ങൾക്കൊരു ലേസി ആണോ?
1: അല്ല, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഒരു ഒരു പേപ്പർ എന്ന് പറയുന്നത് ഓരോ കുട്ടികളും വളരെ പ്രതീക്ഷയോടെ കേരളസായിട്ട് എഴുതുന്നവരുണ്ട്, വളരെ പ്രതീക്ഷയോടെ, പ്രത്യേകിച്ചും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ പ്രതീക്ഷയോടുകൂടിയും അതുപോലെ തന്നെ അവർ ഈ ഒരു ആൻസർ ഇങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് മാർക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല.
0: പിള്ളേർ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, ദൈവമേ ടീച്ചറിന്റെ നല്ല മൂഡായിരിക്കണേ എന്റെ എക്സാം പേപ്പർ നോക്കുന്ന ടൈമിലെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ടീച്ചേഴ്സ് കൂടുതലും പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് അവരേതൊരു മൈൻഡിൽ ഇരിക്കുകയാണെങ്കിലും മാക്സിമം ആ എല്ലാ പേപ്പേഴ്സും ഒരുപോലെ നോക്കി ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് കൂടുതലും ആൾക്കാരെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ.
1: അപ്പൊ അത് ഇത് പറഞ്ഞപ്പോഴ് പണ്ടൊരു കുട്ടി പറഞ്ഞൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഇപ്പൊ എക്സാമിനേഷൻ കഴിഞ്ഞ്, ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചറാണല്ലോ ഞാൻ, ഇപ്പൊ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ ഇച്ചിരി മടിയുള്ള കുട്ടിയാണ്. പക്ഷെ എനിക്കെന്തോ ഒരു അടുപ്പമുള്ള കുട്ടിയാണ്. അപ്പോൾ പുറത്തു വന്നപ്പം ഞാൻ എവിടെയോ വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ വളരെ ടഫായിരുന്നു ടീച്ചറെ, എന്നും എന്തോ ആയിരുന്നു, എനിക്കൊന്നും എഴുതാനൊന്നും പറ്റിയില്ല. അപ്പം നമുക്ക് ചില നമ്മുടെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ. വെറുതെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മാത്രമല്ല, അവരുടെ ഒരു മൊത്തത്തിലുള്ള അവരുടെ ഒരു കഴിവ് ഇവാലുവേറ്റ് ചെയ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പലതും കാണുന്നത്. അപ്പോൾ ടീച്ചർ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാലും എല്ലാവർക്കും ഒരുവിധം എഴുതിയിട്ടുണ്ടോ, ജയിക്കുമോ, ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോ കുട്ടി പറഞ്ഞ മറുപടി ഭയങ്കര രസകരമായിരുന്നു. ടീച്ചർ എത്ര വിചാരിച്ചാലും എന്നെ ജയിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും അവിടെ എവിടെ കരമാർക്കൊക്കെ ഇട്ടുകൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു പാസ് മാർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ചോദിച്ചത്. അപ്പൊ ആ കുട്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണ്, ടീച്ചർ എത്ര വിചാരിച്ചാലും ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കില്ല
0: എന്ന് പറഞ്ഞു. കോൺഫിഡൻസ്.
1: അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ നമ്മുടെ ശ്രോതാക്കളെ ഒരു കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനുണ്ട്. അതായത് 1601 എന്നുള്ള ഒരു നമ്പർ, അതായത് നമ്മുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വൈദ്യുതി വിതരണ കമ്പനികൾ, എൽ പി ജി ഗ്യാസ് വിതരണ കമ്പനികൾ, കൊറിയർ കമ്പനികൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഈ ഒരു നമ്പർ 1601. അപ്പം ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാൻ മാത്രം ഈ നമ്പർ ഉപയോഗിക്കാം. പ്രൊമോഷണൽ കോളുകൾ അനുവദനീയമല്ല. അതുപോലെ തന്നെ ഈ ഗണത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് അടുത്ത 90 ദിവസത്തിനകം ഈ നമ്പറുകൾ അലോട്ട് ചെയ്യും എന്നാണ് ട്രായ് അറിയിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ 1600 എന്ന സീരീസ് ബാങ്കിങ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് ട്രായ് ഇതുപോലെ വൈദ്യുതി എൽ പി ജി കൊറിയർ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ 1601 എന്നുള്ള ഒരു നമ്പർ ഡിക്ലയർ ചെയ്തിരിക്കുന്നത്. അപ്പം അതും ഒരു അറിവായിട്ട് എല്ലാവരും മനസ്സിൽ വെക്കുക.
0: യെസ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും പരാതി പെട്ടിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ പറയുകയാണേ, കേൾക്കണോ, ടീച്ചറെ ആദ്യം ഇങ്ങനെ തന്നെയാ, എപ്പോഴും മെസ്സേജ് വായിക്കില്ല, അടി കൊടുക്കണ്ടാവുന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചാൽ മതി. രാജൻ ചേട്ടാ, എന്നാണ് ഞാൻ ചേട്ടൻ്റെ മെസ്സേജ് വായിക്കാതിരുന്നത്. യെസ്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും മെസ്സേജ് മാക്സിമം ഞാൻ വായിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നവാസ് ചേട്ടൻ അയച്ചിരിക്കുന്നു, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മക്കളെ, അതായത് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നുണ്ട്, ഒരു സ്റ്റേജ് ആയാൽ അവരുടെ ജീവിതം അവർക്ക് വിട്ടുകൊടുക്കുക, അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കൂടി നോക്കുക. ചില പേരൻസ് സ്വന്തം ജീവിതം മാറ്റി വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു, അവരൊരു കരയെത്തുമ്പോൾ അവർക്ക് തിരക്കാണ്, പിന്നെ അവരുടെ കാര്യം. അപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും മാത്രം, അതായത് അച്ഛനും അമ്മയും പിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് എത്തിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അസുഖങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ബാങ്ക് ബാലൻസ് ഇല്ലാതെ വരുമ്പോഴൊക്കെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്താറുണ്ട്.

0: ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ നവാസ് സർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നമുക്ക് വേണ്ടി നമ്മൾ ഇത്രയും അധ്വാനിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പേരൻസിന് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, പക്ഷെ നമുക്ക് വേണ്ടി ഒന്നുമില്ല. നമ്മുടെ ടൈം ആണെങ്കിലും നമ്മുടെ പണമാണെങ്കിലും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് 1% നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ നമ്മൾ ശീലിക്കുക എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. അദ്ദേഹം 3 പേർക്കും ശുഭദിനം നൽകിയിട്ടുണ്ട്. മറന്നുപോയി സോറി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, ഇനി നേരത്തെ എത്തുക പ്രീതി ടീച്ചർ, അല്ലെങ്കിൽ വടിയെടുത്ത് എന്നെ അടിക്കില്ല. യെസ്. അപ്പോൾ ബാബുരജി സാർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷീജ് ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ഷീജ് ചേച്ചി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് പ്രീതി ടീച്ചർ, ആതിര കുട്ടി പ്രോഗ്രാം സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് ഇലങ്കത്ത് വഴി പോകുന്ന ഒഴുക്കുതോട് വഴിയിലുള്ള പ്രൈവറ്റ് ബസ്സിൽ വനിതാ കണ്ടക്ടറാണ് ഉള്ളത് എന്ന് പറഞ്ഞു. നമ്മള് കൊച്ചിയിലെ വനിതാ കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷീജ് ചേച്ചി ഓർമ്മിപ്പിച്ചാണ്, നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്. അപ്പൊ ഷീജ് ചേച്ചിക്കും നല്ലൊരു ദിവസം നമ്മൾ നേരാണ്. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ഇങ്ങനെ കടന്ന് കറങ്ങാണ്. അപ്പൊ അതിന്റെ ആൻസറിലേക്കൊക്കെ പോകേണ്ട ഒരു ടൈം ആയിരിക്കും. നമ്മുടെ ചോദ്യം നമുക്ക് ഒരിക്കൽ കൂടി പറയാം അല്ലെ.
1: നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു വസ്തുവിന്റെ പേരാണ് നിങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രാവിലെ ഇതിന് തല നഷ്ടപ്പെടും, രാത്രി തല തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ബുദ്ധി ഉള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ശ്രോതാക്കളെ ഇത്രയും ഇന്റലിജന്റ് ആയിട്ട് ആക്കി മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ ആതിര. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ അല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതെ അതെ. അപ്പോൾ അവരിപ്പോ അങ്ങനെ ഇന്റലിജന്റ് ആയി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് ആൻസർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്, തലേണയാണ്. തലേണയ്ക്ക് രാവിലെ തല അല്ലെ, രാത്രി നമ്മൾ തല വെച്ച് കിടന്നാണല്ലോ തലേണയിൽ കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ രാവിലെ ആ തല നഷ്ടപ്പെടും, രാത്രി തിരിച്ച് വീണ്ടും കൊണ്ടുവരും.
0: ഇത് ആൻസർ ആദ്യം ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് പോയി. ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. നമ്മുടെ ശ്രോതാക്കളും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ കഠിനാധ്വാനമാണ് അതിനു വേണ്ടി. സത്യം പറഞ്ഞ ലോക വാർത്തകളും കൗതുക വിശേഷങ്ങളും തിരക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല, പക്ഷെ കുസൃതി ചോദ്യം കണ്ടുപിടിക്കാൻ ഒരു ടാസ്ക് ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സരസ്വതി അമ്മയുടെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതുവരെ ആരും അയച്ചിട്ടില്ല. അതുപോലെ തന്നെ സരസ്വതി അമ്മ ഇതിന്റെ ആൻസർ അയച്ചിട്ടില്ല. അപ്പൊ അതവിടെ പെൻഡിങ് ആണ്. അപ്പോ അതിന്റെ ആൻസർ അടുത്ത ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ സരസ്വതി അമ്മ ആൻസർ എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരു റിപ്ലൈ ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പൊ സരസ്വതി അമ്മയും കറക്റ്റ് ആൻസർ പില്ലോ എന്നുള്ള തലേണ എന്നുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സനൂജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഉണ്ണി അയച്ചിട്ടുണ്ട്, അടിമാലി ബ്രദേഴ്സിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എന്ന രീതിയിൽ ഉണ്ണിയുടെ ഒരു മെസ്സേജ്, ഒരു ഒരു GIF വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിക്കർ പോലെ. അപ്പം അതും അവരെ അറിയിക്കുകയാണ്, അവർ ഹാപ്പിയാണ്, എല്ലാവരും ഇങ്ങനെ അവരെ തിരക്കുകയും എല്ലാവരും എന്തോ നമ്മളൊരു ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പം നമ്മൾ ശബ്ദമായിട്ട് പറയുമ്പോൾ പലയിടത്തുനിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒത്തുചേരാറുണ്ട്. അപ്പം അത് നമുക്ക് സന്തോഷമാണ് ഈ ലൈവിനൊപ്പം. അപ്പം മൻസൂർ ചേട്ടനൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സനൂജിൻ്റെ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ടീച്ചറും ആതിരയും കോംബോ ലൈവ് ശരിക്കും ശ്രവണ സുഖം നൽകുന്നു, എല്ലാം സൂപ്പർ അടിപൊളിയാണ്. ഒരു ചെറിയ കാര്യം പങ്കുവെക്കുന്നുണ്ട്, ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശ്രോതാക്കളുടെ മറുപടി വരുമ്പോൾ ടീച്ചറിന്റെ ശബ്ദം വല്ലാതെ കുറഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ടീച്ചർ. അവ ടീച്ചറിന്റെ വിഷമമാണ് സനോജ്, ടീച്ചറിന്റെ വിഷമമാണ് സനോജ്, ആ ശബ്ദത്തിന്റെ ആ ഒരു ഇടർച്ച എന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
1: ടീച്ചർമാരെ പറ്റി കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നമ്മൾ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുമ്പോഴേ ടീച്ചേഴ്സ് ആൻസേഴ്സ് അല്ല നോക്കുന്നത്, തെറ്റുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. കുട്ടികൾ തെറ്റ് എഴുതിയിട്ടുണ്ടോ എങ്കിൽ അതിന്റെ അടിയിൽ ഒന്ന് വരയ്ക്കാനാണ് ടീച്ചർമാർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റി ഇങ്ങനെ ട്രോളുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ സനോജ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളു അല്ലേ. ഉത്തരമൊക്കെ ഒരുപാട് പേര് പറയുന്നു എന്നറിയുമ്പോൾ ഒരു ഇടർച്ച പോലെ, ഒരു വിഷമം പോലെ, ഓ എന്റെ ഉത്തരം വളരെ സിമ്പിളായി, എന്റെ ക്വസ്റ്റ്യൻ സിമ്പിളായി പോയോ
0: എന്നുള്ളത്. ഇനിയോ കടുകട്ടിയുള്ള ചോദ്യങ്ങളായിട്ട് പൂർവാധികം എനർജിയോട് കൂടി അടുത്ത ലൈവുകളിൽ പ്രീതി ടീച്ചർ എത്തുന്നതാണ്. അപ്പോ അത് അങ്ങനല്ല സനോജ്, നമ്മൾ വെറുതെ ഇങ്ങനെ അയ്യോ എന്ന രീതിയിൽ തമാശക്കുള്ള ഒരു രീതിയാണ്. അപ്പൊ സനോജ് നല്ലൊരു ദിവസം സനോജിനെ നേരുന്നു. നമ്മുടെ ലൈവ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ആണെങ്കിലും ഒരു സപ്പോർട്ട് ആണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും സമ്മാനിക്കാറുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. സരസ്വതി അമ്മയുടെ ചോദ്യം ഇവിടെ പെൻഡിങ് ആയിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ. അപ്പൊ അടുത്ത ലൈവ്

0: തീർച്ചയായിട്ടും അതിന് ആൻസറുമായിട്ടൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. ഒരുപാട് അപ്ഡേഷൻസുമായിട്ട് അടുത്ത ലൈവിൽ RJ's എത്തുന്നതുവരെ നമ്മളിതാ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കുന്നു. നമ്മുടെ വിശാഖിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു സോങ് സജഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശാഖിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചർ.
1: അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ പോവാണ്. സോ ഓൾ ഓഫ് യു കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ ജംഗ്ഷൻ, കൊല്ലം.

0: ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71 അല്ലെങ്കിൽ 81212180.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മണി കഴിഞ്ഞ് 29:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ആദ്യം 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള പേരുമാറ്റ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കും. 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. ട്രൈബ്യൂണൽസ് ഭേദഗതി നിയമം 2026 രാജ്യസഭയിൽ പരിഗണിക്കും. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാ രീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദത്തിലെ രസായന ചികിത്സ, ആഹാരക്രമം തുടങ്ങിയ സമീപനങ്ങൾ ക്യാൻസർ പരിചരണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമരത്തോട് സർക്കാരിന് അനുഭാവമാണ് ഉള്ളതെന്നും ചർച്ചയിൽ സർക്കാരിന്റേത് തുറന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഇതു സംബന്ധിച്ച് കായിക വകുപ്പ് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5 മണിക്കും 5:30 തൃപ്പുണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം തുടങ്ങി ജില്ലയിലെ 150-ലേറെ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ചടങ്ങുകൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ 25,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തർപ്പണം തടസ്സമില്ലാതെ നടത്തുന്നതിനുമായി 20 കൗണ്ടറുകളും 8 സെഗ്മെന്റുകളും 250 പൂജാരികളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കടപ്പുറത്ത് 30,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7,000 ഭക്തരെ പ്രതീക്ഷിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി. കഠിനംകുളം മഹാവിഷ്ണു ക്ഷേത്രം, അരുവിക്കര ദേവീക്ഷേത്രം, കേരളാദിത്യപുരം, കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ഗതാഗത സംവിധാനങ്ങളാണ് KSRTC ക്രമീകരിച്ചിരിക്കുന്നത്. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ കൂടുതലായി സർവീസ് നടത്തും. കൃത്യമായ ലേബൽ വിവരങ്ങൾ ഇല്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ എന്നിവ ഉപയോഗിക്കരുതെന്ന്

0: പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ശീതളപാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് നിർമ്മിച്ച ഐസാണോ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മന്ത്രി എൻ ഷംസുദ്ദീൻ കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 17 വരെ പണം അടയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അടൂർ നഗരസഭ ഹോട്ടലുകളിൽ നടത്തിയ തിരച്ചിലിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അടൂർ എസ് എൻ ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽ റാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ മീനും ഭക്ഷണവും പിടികൂടിയത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 12 ദിവസവും തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം, INS കൽപ്പന കപ്പൽ, മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 5 സ്വദേശി തോമസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മത്സ്യവിൽപ്പനയ്ക്കു ശേഷം വള്ളം വൃത്തിയാക്കുന്നതിനിടെയാണ് തോമസ് കായലിലേക്ക് വീണത്. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശി സി കിരണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് കിരൺ കായലിൽ വീണത്. തിരുവനന്തപുരം പൂന്തുറയിൽ മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പൂന്തുറ സ്വദേശി യോഹനാൻ കുഴഞ്ഞു വീണത്. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15-30 വരെ ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത്. ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മുന്നിലെത്തുന്ന ആദ്യ രണ്ട് ടീമുകൾ നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പൂൾ ഡിയിലാണ് മത്സരിക്കുന്നത്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ വിഭാഗത്തിൽ പൂൾ ഡിയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 വരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസുണ്ട്. വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ചെലുത്തേണ്ടത് ആവശ്യമാണ്. അശാസ്ത്രീയമായ കർക്കടക ചികിത്സയോ അശാസ്ത്രീയമായ രീതിയിൽ ഔഷധക്കഞ്ഞി സേവയോ ഒന്നും കുട്ടികൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം.
1: കുട്ടികൾക്ക് കർക്കടക ചികിത്സ ആവശ്യമുണ്ടോ? കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
3: मैंने व्यक्तिगत रूप से कई बार आग्रह किया कि प्रश्नकाल सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो,

0: പ്രശ്നകാല കേവൽ പ്രശ്നകാൽ ഹി ഹോഗാ.
1: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിനു പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപത്തിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18 വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132. 570 പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.

0: നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ഭാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിൽ അനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MP മാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു, MP മാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ

0: ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് പകർച്ചവ്യാധികളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറാണുള്ളത്. ഡോക്ടറിനെ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, പേവിഷബാധ റാബീസ് നമ്മുടെ നാട്ടിൽ സാധാരണമാണല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ ഡോക്ടർ?
7: തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100% മരണം ഉറപ്പായിട്ടും

0: ഉള്ള ഒരു രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ്. നായ്ക്കളിൽ നിന്ന് അഥവാ പട്ടികളിൽ നിന്നാണ് ഈ രോഗം സാധാരണയായിട്ട് കൂടുതൽ പകരുന്നത് എങ്കിലും പൂച്ചയും വവ്വാല് അണ്ണാൻ പോലുള്ള ജീവികളിൽ നിന്ന് ഇത് പകർന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വളർത്തുമൃഗങ്ങളായ ആട് പശു എന്നിവയിൽ നിന്നും പേവിഷബാധ പകരാൻ സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന കേസുകൾ വളരെ കുറവാണ് എങ്കിലും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ സലൈവയിൽ അഥവാ ഉമിനീരിലാണ് ഈ രോഗാണു കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉമിനീര് മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തുള്ള ചെറിയ പാടുകളിലൂടെയോ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രോഗബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു കുത്തിവയ്പ് ഇതിന് നിലവിലുള്ളതുകൊണ്ട് ഇത്തരം രോഗികൾ വളരെ കുറവാണ്. എങ്കിലും ചില സാഹചര്യങ്ങളിൽ കൃത്യമായ കുത്തിവയ്പ് എടുക്കാതിരിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ കുത്തിവയ്പ്പിന് നമ്മുടെ ശരീരം കൃത്യമായി പ്രതിരോധം സൃഷ്ടിക്കാത്തത് കൊണ്ടോ പലപ്പോഴും രോഗികൾ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
1: മാരകമായ പകർച്ചവ്യാധികൾ എന്ന വിഭാഗത്തിൽ വരുന്ന മറ്റ് പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്?
0: നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് നിപ്പ. നിപ്പ ഒരു താരതമ്യേന പുതിയ രോഗമാണ്. 1996 ഈ രോഗം ആദ്യമായിട്ട് മലേഷ്യയിലെ ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിന്റെ പേര് സിംഗായ് നിപ്പ എന്നാണ്, ആ ഗ്രാമത്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ നിപ്പ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാമത്തിലെ പന്നി വളർത്തൽ തൊഴിലാക്കിയ കുറച്ച് കർഷകരിലാണ് ഈ രോഗം ആദ്യമായിട്ട് കണ്ടത്. പന്നികളിലാണ് ഈ രോഗാണുവിനെ ആദ്യം കാണുന്നത്. പക്ഷെ പിന്നീട് 2001 നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ കേസ് പശ്ചിമബംഗാളിലെ സിലിഗുരി എന്ന സ്ഥലത്ത് കണ്ടു. അതിനുശേഷം നമ്മൾ ഈ രോഗം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് 2018 കോഴിക്കോട് ജില്ലയിലെ, കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം കേസുകൾ കാണുകയുണ്ടായി. ഏകദേശം 2018 27 കേസുകളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിപ്പ രോഗാണുക്കൾ ഒരു റിസർവയർ എന്നുള്ള രീതി, സ്വാഭാവികമായിട്ടും ഈ രോഗാണുക്കൾ വളരുന്ന ഒരു ജീവി എന്ന് കണ്ടെത്തിയത് പഴന്തീനി വവ്വാലുകളാണ്. ഈ വവ്വാലുകളിൽ നിന്നാണ്, വവ്വാലുകൾക്ക് പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. വവ്വാലുകളിൽ ഇത് ഒരു റിസർവയർ എന്നുള്ള രീതിയിൽ ഈ രോഗാണുക്കൾ വളരുകയും വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും മനുഷ്യരിലേക്കും നേരിട്ട് അവയുടെ ഉമിനീരിലൂടെയാണ് ഇത് പകരുന്നത്. വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങൾ, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും, പന്നികൾ പശു അതുപോലുള്ള ജീവജാലങ്ങൾക്ക് ഈ രോഗം പകരാമെന്നും അവരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം നിപ്പ രോഗികൾ കുറച്ചുപേര് ആശുപത്രിയിൽ ഇതറിയാതെ രോഗികളെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഈ അസുഖം പിടിപെടുകയുണ്ടായി. ഏതാണ്ട് 40 മുതൽ 75% വരെ മരണ നിരക്കുള്ള ഒരു രോഗമായിട്ടാണ് നിപ്പ കണ്ടെത്തിയിട്ടുള്ളത്. 1996 ലോകത്ത് കണ്ടു, 2001 ഇന്ത്യയിൽ വന്നു, 2018 കേരളത്തിൽ വന്നു, പിന്നീട് 2020, 2021, 2025 കോഴിക്കോട് അതേ സ്ഥലത്ത് തന്നെ ഈ രോഗാണുവിനെ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ പിന്നീട് കേസുകൾ ഉണ്ടാകുകയും ഇപ്രാവശ്യങ്ങളിലെല്ലാം മരണനിരക്ക് 50% അധികം ഉയർന്നു നിൽക്കുകയും ചെയ്ത ഒരു രോഗമാണ് ഈ പറഞ്ഞ നിപ്പ. പിന്നെ അതുപോലെ നമ്മൾ ഭയപ്പെട്ട ഒരു രോഗമാണ് എബോള എന്ന് പറയുന്നത്. പക്ഷേ എബോളയ്ക്കും ഏതാണ്ട് 90% വരെയും മരണനിരക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭാഗ്യവശാൽ ഇന്ത്യയിലേക്ക് ഈ രോഗം വന്നിട്ടില്ല. പശ്ചിമ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലാണ് എബോള കാണുന്നത്. അവിടെയും വവ്വാലുകളാണ് ഈ രോഗത്തിന്റെ രോഗാണുക്കളെ വഹിക്കുന്നവർ, അല്ലെങ്കിൽ രോഗാണുക്കളുടെ റിസർവയർ. ഈ രോഗാണുക്കൾ വവ്വാലുകളിൽ പകരുകയും ഇവിടെ കുരങ്ങുകളിലേക്ക്, കുരങ്ങുകൾ ചിമ്പാൻസി ഗറില്ല ഇതിലേക്കൊക്കെ പകർന്നിട്ട് അതുവഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഈ രോഗം എബോളയും ഏതാണ്ട് 90% മരണനിരക്കുള്ള ഒരു രോഗമാണ് ഇന്ത്യയിൽ. പക്ഷേ എബോള രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതുപോലെ മറ്റൊരു നമ്മൾ ഭയപ്പെടുന്ന ഒരു രോഗമാണ് H1N1 അഥവാ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി എന്ന പേരിലും നമ്മൾ വിളിക്കുന്നത്. ഈ രോഗാണുവിനെയും പന്നികളിലാണ് ആദ്യം കണ്ടെത്തിയത്, അതുകൊണ്ടാണ് പന്നിപ്പനി എന്ന് പറയുന്നത്. പക്ഷേ ഈ രോഗം ഈ പറഞ്ഞതുപോലെ വവ്വാലുകളിൽ റിസർവയർ ആയിരുന്ന എബോളയെപ്പോലെ നിപ്പയെപ്പോലെ പന്നികളിൽ നിന്നല്ല ഈ രോഗം പകരുന്നത്, മനുഷ്യരിൽ നിന്ന് തന്നെയാണ്. മനുഷ്യരിൽ നിന്ന് ഡയറക്റ്റായിട്ട് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഈ സ്വൈൻ ഫ്ലൂ. ഇതും നല്ല മരണനിരക്കുള്ള ഒരു ഇൻഫ്ലുവൻസ വൈറസിന്റെ, ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽപ്പെട്ട H1N1 വൈറസിന്റെ രോഗമാണ്. ഇൻഫ്ലുവൻസയുടെ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് എൻകഫലൈറ്റിസ് പോലുള്ള മസ്തിഷ്ക ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മരണനിരക്ക് കൂടിയിട്ടുള്ളത്. സ്വൈൻ ഫ്ലൂ ഫ്ലൂവും കേരളത്തിൽ അധികമായിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: ഡോക്ടർ, അതേ ഗണത്തിൽ പെട്ടത് തന്നെയാണല്ലോ COVID-19 എന്ന് പറഞ്ഞ് ഉള്ള രോഗം, അതിനെ കുറിച്ചും കൂടെ.
0: COVID-19 കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുള്ള ഒരു രോഗമാണ്. 2019 ചൈനയിൽ വുഹാൻ എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. 2019 തന്നെ, അല്ലെങ്കിൽ 19 അവസാന ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ലോകം മുഴുവൻ ഇതൊരു പാൻഡമിക് എന്നുള്ള രീതിയിൽ, പാൻഡമിക് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായത് ഈ COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് എന്നുള്ളതിന്റെ ചുരുക്കമെഴുത്താണ് കോവിഡ് എന്നുള്ളത്. 2019 വന്നതുകൊണ്ടാണ് അതിനെ COVID-19 എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വൈറസ് ആണ്, ഇൻഫ്ലുവൻസ വൈറസ് പോലെ ഒരു വൈറസ് ആണ് കൊറോണ വൈറസ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അതിന്റെ തീവ്രത കുറച്ചുകൂടി കൂടുകയും ആദ്യഘട്ടങ്ങളിൽ കുറച്ചേറെ, ആദ്യത്തെ ഒരു ജനുസിൽപ്പെട്ട വൈറസുകൾ കുറച്ചേറെ വിറുലന്റ് ആയിട്ട് വരികയും രോഗലക്ഷണങ്ങൾ കൂടുതലായി വന്ന് കുറേയേറെ മരണം സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മറ്റ് സ്ഥായിയായ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ഡയബറ്റീസോ കിഡ്നി ലിവർ രോഗങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന രോഗികളിൽ മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 3-4 വർഷങ്ങൾ ആ രോഗം നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭീതി വരുത്തിയിട്ട് ഇപ്പോഴും കൊറോണ കേസുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അത്ര തന്നെ തീവ്രത രോഗത്തിന് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൊറോണ രോഗം ഇവിടെ ഉണ്ടാക്കി വെച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, ചെറുപ്പക്കാരായ പല ആളുകളും കുഴഞ്ഞു വീണ് മരിക്കുന്നതിനുമൊക്കെ പിന്നിൽ ഈ പറഞ്ഞ കൊറോണ വന്നതുമൂലം ശ്വാസകോശങ്ങളുടെ ഭിത്തികളിലുണ്ടായ ബലക്കുറവ് മൂലമാണെന്നും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ അതിനെ തുടർന്നുണ്ടായിട്ടുണ്ടെന്നും ഒക്കെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്.
1: ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഡോക്ടർ?
0: ജലജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു, മഞ്ഞപ്പിത്തമൊക്കെ ജലജന്യ രോഗങ്ങളിൽ വരുന്നതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനം ഡയറിയൽ ഡിസീസസ് അഥവാ വയറിളക്ക രോഗങ്ങൾ എന്നുള്ളവയാണ്. വൈറസ് രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെ വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. റോട്ട വൈറസ്, നോവ വൈറസ് എന്ന രണ്ട് വൈറസ് വിഭാഗങ്ങളാണ് വൈറസ് വിഭാഗത്തിൽ നിന്ന് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്ടീരിയൽ വിഭാഗത്തിൽ നിന്ന് വിബ്രിയ കോളറ, എസ്ട്രീഷ്യ കോളെ, സാൽമണല്ല, ഷിഗല്ല, കംഫൈലോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകളൊക്കെ തന്നെ വയറിളക്ക രോഗങ്ങളും അതിനെ തുടർന്ന് വയറുകടി പോലെ, അതായത് രക്തത്തോടുകൂടിയ രക്താതിസാരം പോലെയുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസംസിന്റെ കൂട്ടത്തിൽ വരുന്നത് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക, ജിയാഡിയ, ലാംഡോയിഡ് തുടങ്ങിയ പാരസൈറ്റുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസും ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറിളക്ക രോഗങ്ങൾ പലപ്പോഴും നമ്മളുടെ നിർജ്ജലീകരണം വഴി അഥവാ ഡീഹൈഡ്രേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിന്റെ അംശവും മറ്റ് ഇലക്ട്രോലൈറ്റുകളും നഷ്ടപ്പെടുത്തുന്നു. അതുമൂലം പലപ്പോഴും മരണം സംഭവിക്കാറും ഉണ്ട്. നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് വയറിളക്കത്തിലൂടെ പുറത്തു പോകുന്ന വെള്ളം ആണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വെള്ളം മാത്രമല്ല, പൊട്ടാസ്യം, സോഡിയം പോലെയുള്ള മൂലകങ്ങളും പല ഇലക്ട്രോലൈറ്റുകളും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് മൂലം, ഈ ഇലക്ട്രോലൈറ്റുകളുടെ ഇല്ലായ്മ മൂലം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും മറ്റ് കിഡ്നി ലിവർ പോലെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും തകരാറിലാകുകയും മരണം സംഭവിക്കുകയും ചെയ്യാം. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് OR സൊല്യൂഷൻ WHO നിർദ്ദേശിക്കുകയും OR സൊല്യൂഷൻ അല്ലെങ്കിൽ OR സാൾട്ട് വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. OR കലക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയും നാരങ്ങാ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വയറിളക്ക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും മരണം ഒഴിവാക്കുവാനും നമുക്ക് കഴിയും.
1: ഡോക്ടർ, സന്നിവാത ജ്വരം അഥവാ ടെറ്റനസ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ടെറ്റനസ് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ്. കാര്യം ചെറിയ മുറിവുകൾ വന്നാലും നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് പോയി ടെറ്റനസ് ടോക്സോയിഡ് അഥവാ TT എടുക്കാറുണ്ട്. ടെറ്റനസ് ഒരു മാരകമായ രോഗം തന്നെയാണ്. പക്ഷെ ഇപ്പോ താരതമ്യേന അത് കുറവാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലുള്ള ടെറ്റനസ് വാക്സിൻ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് കാര്യമായി ടെറ്റനസ് അണുബാധ ഉണ്ടാകാറില്ല. ഒരു ബാക്ടീരിയയാണ് മൈക്രോബാക്ടീരിയം ടെറ്റനെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 ദിവസങ്ങൾക്കകം ശരീരത്തിലെ പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്ന ഒരു ലക്ഷണമാണ് ടെറ്റനസിന് ഉള്ളത്. അത് ഈ പറഞ്ഞ മുറിവുകളിലൂടെ അല്ലെങ്കിൽ മുറിവുകളിൽ അഴുക്ക് പുരളുന്നതിലൂടെ, മണ്ണിൽ നിന്നും തുരുമ്പിൽ നിന്നും ഒക്കെ ഈ ടെറ്റനസ് അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായ ടെറ്റനസ് ടോക്സോയിഡ്. ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ടോക്സോയിഡിനെ കുത്തിവെച്ചിട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ പ്രതിരോധ ശേഷി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ വേറെ കുറച്ചുകൂടെ ഫലപ്രദമായ രീതി എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ടെറ്റനസിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തിവെക്കുക എന്നുള്ള രീതിയും

0: ഇപ്പോ നിലവിലുണ്ട്. ടെറ്റനസ് ടോക്സോയിഡ് ഒരു പക്ഷേ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുവാൻ 5-6 ദിവസങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലുവറായി പരാജയപ്പെട്ടിട്ട് ടെറ്റനസ് പിടിപെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോ ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കൂടുതലായി കുത്തിവെക്കുന്നത്. അത് പ്രതിരോധ ശേഷി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് മൂലം ടെറ്റനസ് രോഗം ഉണ്ടാകുന്നത് തടയാൻ കഴിയുന്നുണ്ട്. ടെറ്റനസിന് പിന്നെ നമ്മുടെ നോർമൽ വാക്സിനേഷൻ പാറ്റേണിൽ തന്നെ ബൂസ്റ്റർ ഡോസുകളും ഒക്കെ അതിന്റെ കാലാകാലങ്ങളെ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോ ടെറ്റനസ് രോഗം താരതമ്യേന വളരെ കുറവാണ് എന്ന് പറയാൻ കഴിയും.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മോട്, കൊല്ലം.
1: തിരികെ എത്താം റേഡിയോ സ്വാന്തനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ ഐ.ആർ. അശോക് കുമാറുമായുള്ള അഭിമുഖം തുടരുന്നു. ഡോക്ടർ, അതുപോലെ ത്വക്കിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെ പറ്റി കൂടെ പറയണം.
0: അത് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ടേജിയസ് ആയിട്ട് കോണ്ടാക്റ്റിലൂടെ ഒരാളുടെ രോഗാണു ബാധയുള്ള ഒരാളുടെ ശരീരത്തിൽ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അക്കൂട്ടത്തിൽ ധാരാളം രോഗങ്ങളുണ്ട്. ഫംഗസ് രോഗാണുക്കളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. വട്ടച്ചുറി അഥവാ റിങ്ങി വോം എന്ന് പറയുന്ന, കൃത്യമായി വട്ടത്തിൽ ഒരു നാണയത്തിന്റെ വലിപ്പത്തിലൊക്കെ ചൊറിച്ചിൽ പോലെ വരികയും അതിന്റെ നടുഭാഗം, അതിന്റെ മിഡിൽ ഭാഗം ഹെൽത്തി ആയിട്ടിരിക്കുകയും അതിന്റെ വശങ്ങൾ ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ വട്ടച്ചുറി എന്ന് പറയുന്നത്. അതൊരു ഫംഗസ് ഡിസീസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫംഗസുകളും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ട് വളരുന്നത്. നമ്മുടെ ശരീരം ഈർപ്പമില്ലാതെ സൂക്ഷിക്കുകയും നമ്മുടെ വ്യക്തി ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുകയും ചെയ്താൽ, കൃത്യമായി സമയങ്ങളിൽ കുളിക്കുക, ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നന്നായിട്ട് കൈ കഴുകുക, നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ, പലപ്പോഴും നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോൾ പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള രോഗികളുടെ ഈ പറഞ്ഞ രോഗഭാഗത്തു നിന്ന് പറ്റിയ സ്രവങ്ങളൊക്കെ അവിടെ പറ്റിയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം യാത്രകളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ശരീരം മൊത്തത്തിൽ ഒന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്യുക. ഇതുപോലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ പറഞ്ഞ ത്വക്ക് രോഗങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയും.
1: ഡോക്ടർ, അതുപോലെ തന്നെ എയ്ഡ്സ്, HIV എന്ന് പറയുന്ന വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണല്ലോ, അതിനെ പറ്റി ഒന്ന്.
0: എയ്ഡ്സ് വളരെ മാരകമായ ഒരു രോഗം തന്നെയാണ്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ രോഗികളുടെ എണ്ണം ഈ അടുത്ത കാലത്ത് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം രോഗങ്ങളുടെ, അതുകൊണ്ടാണ് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം രോഗങ്ങളാണ്. HIV എന്ന് പറയുന്ന രോഗാണോ അല്ലെങ്കിൽ ആ വൈറസ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ലിംഫോസൈറ്റുകൾ, വെളുത്ത രക്താണുക്കളുടെ ഒരു ഘടകങ്ങളാണ്. ന്യൂട്രോഫിൽസും ലിംഫോസൈറ്റ്സും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും അതിൽ തന്നെ T4 ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും ഈ T4 ലിംഫോസൈറ്റുകളുടെ ന്യൂക്ലിയസ് ഇത് കീഴടക്കിയിട്ട് ആ ന്യൂക്ലിയസിൻ്റെ നിയന്ത്രണം ഈ HIV രോഗാണു കൈക്കലാക്കുകയും പിന്നീട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി അതുമൂലം നഷ്ടപ്പെടുകയും ഏത് രോഗങ്ങൾ വേണം

0: സംഭവിക്കുന്നത്. പക്ഷേ എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ വളരെ കൃത്യമായി നമുക്കറിയാവുന്നതുകൊണ്ടും അത് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളായതുകൊണ്ടും കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇന്ന് നമുക്ക് എയ്ഡ്സ് രോഗം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഗികളുടെ എണ്ണം താരതമ്യേന കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറഞ്ഞു കാണുന്നുണ്ട്. എയ്ഡ്സ് പകരുന്ന മൂന്ന് രീതികളിലൂടെ തന്നെയാണ്. ഒന്ന്, ലൈംഗിക ബന്ധത്തിലൂടെ, ഉത്തരവാദിത്വമില്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. കൃത്യമായ ഒരു പാർട്ണർ മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും എയ്ഡ്സ് പിടിപെടില്ല. എയ്ഡ്സ് ഉള്ള രോഗികളുമായിട്ട് ഇല്ലെങ്കിൽ അതുപോലുള്ള സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയും എയ്ഡ്സ് രോഗമുള്ളവരുടെ രക്തം സ്വീകരിക്കുന്നതോടെ അവരോടൊപ്പം ഈ മരുന്നുകൾ കുത്തിവെക്കുന്ന സൂചികൾ ഷെയർ ചെയ്യുന്നതിലൂടെയും എയ്ഡ്സ് രോഗം പകരുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു മാർഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ്. അപ്പോൾ ഈ മാർഗങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഒന്നിച്ച് താമസിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഹസ്തദാനം ചെയ്തതുകൊണ്ടോ ഒന്നും ഇല്ലെങ്കിൽ വായുവിലൂടെയോ ഒന്നും ഈ രോഗം പകരില്ല എന്നുള്ളത് കൊണ്ട് എയ്ഡ്സ് രോഗം കൃത്യമായി പകരുന്ന മാർഗങ്ങൾ നമുക്കറിയാവുന്നത് കൊണ്ടും അത് കൃത്യമായ രീതിയിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എയ്ഡ്സിന് ഫലപ്രദമായ ചികിത്സ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും എയ്ഡ്സ് വൈറസിനെ നശിപ്പിക്കാൻ കഴിയുന്ന ആൻറ്റി എയ്ഡ്സ് വൈറസ് അല്ലെങ്കിൽ ആൻറ്റി എച്ച് ഐ വി വൈറസ് മരുന്നുകൾ ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് ഒരു പരിധിവരെ ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ ജീവിതകാലം നീട്ടിയെടുക്കാനും നമുക്ക് കഴിയുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പകർച്ചവ്യാധികളെ കുറിച്ച്, അതിൻ്റെ പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
0: തീർച്ചയായിട്ടും ഈ പകർച്ചവ്യാധികളെല്ലാം ഇത്ര മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ ഈ പകർച്ചവ്യാധികൾ എങ്ങനെയൊക്കെയാണ് പടരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഈ രോഗങ്ങൾ പിടിപെടാതിരിക്കുവാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് മുമ്പേ ആദ്യം പറഞ്ഞ കൊതുകുജന്യ രോഗങ്ങൾ, കൊതുകുകളോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള സൂക്ഷ്മജീവികൾ പടർത്തുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേറൊന്നും ചെയ്യേണ്ട, നമ്മളുടെ വീടിനും പരിസരത്തും കൊതുകുകൾ ഇല്ലാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കൊതുകുകടി ഏൽക്കാതിരുന്നാൽ മതി. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ, കൃത്യമായ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്, അതായത് ഞായറാഴ്ചകളിൽ വീടിൻ്റെ പരിസരത്തുള്ള വെള്ളക്കെട്ടുകൾ പരിശോധിക്കുക, സ്കൂളുകളിലാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ, ഓഫീസുകളിൽ ശനിയാഴ്ചകളിൽ. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കുക മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലും ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് സാഹചര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും അതുപോലുള്ള രോഗങ്ങളെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ എലിപ്പനി, അത് വെള്ളത്തിലൂടെയാണ് നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിലല്ലാതെ കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള വെള്ളക്കെട്ടുകളിൽ എലിമൂത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കുക, കുളങ്ങളിലും മറ്റും കുളിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എലിപ്പനി ഒഴിവാക്കാൻ പറ്റും. ഇൻഫ്ലുവൻസ മുമ്പ് പറഞ്ഞതുപോലെ വായുജന്യ രോഗമാണ്. ഇൻഫ്ലുവൻസ മാത്രമല്ല, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ വായുവിലൂടെയാണ് പകരുന്നത്. അത്തരം രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുമായിട്ട് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും, ഇല്ലെങ്കിൽ തൂവാലയോ നമ്മൾ കോവിഡ് ടൈമിൽ നമ്മൾ ഉപയോഗിച്ച മാസ്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു പരിധിവരെ ആ രോഗം ഒഴിവാക്കാൻ വഴി. അതുപോലെ എല്ലാ പകർച്ചവ്യാധികളും ഏതൊക്കെ രീതിയിലാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കി ആ പകരുന്ന മാർഗങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ, ഇത്ര വലിയ മാരകമായ പകർച്ചവ്യാധികളാണെങ്കിൽ പോലും അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഈ പറഞ്ഞതുപോലെ റാബീസ് ഒക്കെ നമ്മൾ സംശയിക്കുന്ന കേസുകളിൽ പോലും കൃത്യമായ അതിൻ്റെ വാക്സിനേഷൻ എടുക്കുക. പലരും അതിന് മടി കാണിക്കാറുണ്ട്. ഇപ്പോൾ പട്ടി കടിച്ചാൽ മാത്രമേ റാബീസ് എടുക്കാവൂ എന്നൊന്നുമില്ല. ആ പട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുകയാണെങ്കിൽ പോലും പട്ടിക്ക് പേവിഷബാധയുണ്ട് എന്ന് സംശയം തോന്നിയാൽ നമ്മളും കുടുംബാംഗങ്ങളും എല്ലാവരും അതിനുള്ള വാക്സിൻ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കാൻ കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ, ആദ്യം പറഞ്ഞതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, നമ്മൾ രോഗപ്രതിരോധം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഒപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന കുറവാണ് പലപ്പോഴും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക്

0: കടന്നുകൂടുവാനും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള അവസരം ഉണ്ടാക്കുന്നത്. ആ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. നല്ല കൃത്യമായ ഭക്ഷണം സമയക്രമങ്ങളിൽ കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, കൃത്യമായ ഉറക്കം ശീലമാക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യ നിലവാരം പൊതുവിൽ മെച്ചപ്പെട്ടു നിൽക്കും. അങ്ങനെ നിന്നാലും പലപ്പോഴും രോഗങ്ങൾ നമ്മൾ പിടിപെടാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്.
1: ഹോമിയോപ്പതിയിലെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: തീർച്ചയായും ഈ പറഞ്ഞ നമ്മളിവിടെ സൂചിപ്പിച്ച എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ഔഷധം ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഹോമിയോപ്പതി വകുപ്പ്, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ തന്നെ ഒരു പ്രതിരോധ സംവിധാനം നിലവിലുണ്ട്. ഒരു സർക്കാർ ഉത്തരവ് വഴി 2004 റീച്ച് എന്ന ഒരു സംവിധാനം സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ കീഴിൽ നിലവിലുണ്ട്. സർക്കാർ ഡോക്ടർമാർ മാത്രമല്ല, സ്വകാര്യ ഡോക്ടർമാരും കേരളത്തിലെ ഹോമിയോപ്പതി സമൂഹം മൊത്തത്തിൽ ഈ റീച്ചിന്റെ കീഴിൽ വരുന്നതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, RAECH എന്നാണ്, റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ ഹോമിയോപ്പതി, അല്ലെങ്കിൽ ഹോമിയോപ്പതി പകർച്ചവ്യാധി നിയന്ത്രണ ദ്രുതകർമ്മ പദ്ധതി എന്നാണ്. അതായത് കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ, അത് ഈ പറഞ്ഞ ഏത് പകർച്ചവ്യാധി ആയാലും പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രദേശത്തുള്ള സ്വകാര്യ ഡോക്ടർമാരും ഗവൺമെൻറ് ഡോക്ടർമാരോട് സംയുക്തമായി അവിടെ പോയി കേസുകൾ പഠിക്കുകയും അതിന് ഏത് പ്രതിരോധ മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് ജില്ലാതലത്തിൽ ചർച്ച ചെയ്ത് അത് കൃത്യമായി സംസ്ഥാന തലത്തിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരടങ്ങുന്ന സംസ്ഥാന സമിതിയെ, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ അറിയിക്കുകയും ഈ എക്സ്പേർട്ട് ഗ്രൂപ്പ്, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഇതിനാവശ്യമായ പ്രതിരോധ ഔഷധം, അതിനെ ഹോമിയോപ്പതി ടേംസിൽ ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയും, ആ പ്രതിരോധ, ആ പകർച്ചവ്യാധിയുടെ പ്രതിരോധ ഔഷധമായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഡോക്ടർമാരും സർക്കാർ ഡോക്ടർമാരും എല്ലാവരും ആ ഒരു പ്രതിരോധ ഔഷധമായിരിക്കും ആ പ്രദേശത്ത് വിതരണം ചെയ്യുന്നത്. ഇത് സർക്കാർ സംവിധാനം വഴി 2004 മുതൽ നടപ്പിലാക്കി വരുന്നതാണ്. അതിനുശേഷമാണ് ഇവിടെ ഡെങ്കിപ്പനി വന്നത്, ചിക്കൻഗുനിയ വന്നതും. ഈ പകർച്ചവ്യാധികളെയൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുവാൻ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് ഹോമിയോപ്പതി വകുപ്പും ഇവിടുത്തെ സ്വകാര്യ ഡോക്ടർമാർക്കും ചേർന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ചിക്കൻ പോക്സും മീസിൽസും ഒക്കെ പിടിപെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഹോമിയോ ഡോക്ടർമാരുടെ അടുക്കിലേക്കാണ് പോകുന്നത്. കൃത്യമായ പ്രതിരോധ ഔഷധം ഹോമിയോപ്പതി ഡോക്ടർമാർ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. ആ ഹോമിയോപ്പതി ഔഷധം രോഗാണുബാധ ഉണ്ടാകുന്നതിന് മുമ്പ് കഴിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് പ്രതിരോധം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പകർച്ചവ്യാധികളും പ്രതിരോധിക്കുന്നതിന് ഹോമിയോപ്പതിയിൽ ഔഷധങ്ങളുണ്ട്. പ്രതിരോധിക്കുന്നതിന് മാത്രമല്ല, ഈ രോഗങ്ങളൊക്കെ കൃത്യമായി ചികിത്സിക്കുന്നതിനും ഹോമിയോ ഔഷധങ്ങൾ ഫലപ്രദമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗികളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായി എത്താറുണ്ട്. ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയയും ഒക്കെ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുന്നതാണ്.
1: വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മളെ ഏവരെയും ബുദ്ധിമുട്ടിലാക്കുന്ന പകർച്ചവ്യാധികളെ കുറിച്ച് നമ്മളോട് ഇത്ര വിശദമായും വളരെ ലളിതമായും സംസാരിച്ച ഡോക്ടർ IR അശോക് കുമാറിനോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും പകർച്ചവ്യാധികളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
4: Swarna abharanangalkku oru velluvili, Seamus. Seamus gold covering jewelry. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
8: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ നാടക ഗാനങ്ങളുടെ സുഗന്ധവുമായി ഇപ്പോൾ യവനിക.
9: ഗാനം ചെപ്പു കിലൂക്കണ, നാടകം മുടിയനായ പുത്രൻ, രചന ONV, സംഗീതം ജി ദേവരാജൻ, മുൻഗായിക KPSC സുലോചന, നവഗായിക സിസിലി അനിൽ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മധുരിക്കും ഓർമ്മകളെ. നാടകം ജനനി ജന്മഭൂമി. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകൻ സിയോ ആൻഡോ. നവഗായകൻ തോപ്പിൽ ആൻഡോ.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം എന്തമ്മേ കൊച്ചുതുമ്പി. നാടകം മുടിയനായ പുത്രൻ. രചന ONV. സംഗീതം ജി ദേവരാജൻ. മുൻഗായകർ KPSC സുലോചന, ജി ദേവരാജൻ. നവഗായകർ സുധാകരൻ, മെറിൻ ഡയാന.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം പള്ളിനീരാട്ടിനെ, നാടകം സീമന്തിനി, രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം MS ബാബുരാജ്, മുൻഗായകൻ ആലപ്പി ബെന്നി, നവഗായകൻ ബിമൽ പങ്കജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം മിണ്ടാതിങ്ങനെ. നാടകം ബർമ ബോറൻ. രചന കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എച്ച് മെഹബൂബ്. മുൻഗായകൻ എച്ച് മെഹബൂബ്. നവഗായകൻ CR ജയരാജ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം കളിത്തോഴ വരുമോ. നാടകം മലബാർ ലഹള. രചന വയലാർ രാമവർമ്മ. സംഗീതം തൃശൂർ പി രാധാകൃഷ്ണൻ. മുൻഗായിക സി എസ് രാധാദേവി. നവഗായിക ബിൻഹാ റോസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യവനിക, നാടകഗാനങ്ങളുടെ വസന്തം. തുടർന്ന് കേൾക്കൂ
1: ഗാനം വാനിലെ വാരുളി, നാടകം വെളുത്ത പിശാചി, രചന ഫാദർ ഓസ്റ്റിൻ OCD, സംഗീതം കുമരകം രാജപ്പൻ, മുൻഗായകർ യേശുദാസ്, ബി വസന്ത, നവഗായകർ മേരി ദാസ്, ദിലീമ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യവനിക. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രീ.

0: ഓർമ്മകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ

0: ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ് കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലത്തിന്റെ
3: ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: പ്രായത്തിന് കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത്

0: പറയാനുണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മുണ്ടയ്ക്കൽ കച്ചിക്കടവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16 വൈകിട്ട് 3:30 മത്സരം. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഓഗസ്റ്റ് 14 വൈകിട്ട് 7 വരെ പേര് രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് 9497146562 എന്ന നമ്പറിലോ 9387386965 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേരള വിശ്വകർമ്മ സഭ കൊല്ലം താലൂക്ക് യൂണിയൻ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. BB ഗോപകുമാർ MLA അവാർഡ് വിതരണം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലേറ്റത്തിന് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. മനയിൽകുളങ്ങര സർക്കാർ വനിതാ ITI വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള ST/ST സീറ്റുകളിലേക്ക് 14 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. SSLC യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളും TC ഫീസുമായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474279

0: 3 7 1 4 എന്ന നമ്പറിലോ 9 8 4 7 0 7 0 3 4 6 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കായി സംസ്ഥാന സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലാതല അദാലത്ത് ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ ചിന്നക്കട കേരള ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടത്തും. കുടിശ്ശികയായ വായ്പകൾക്ക് 10 മുതൽ 50% വരെ പലിശയിലും പിഴപ്പലിശയിലും ഇളവുകൾ ലഭ്യമാകും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ രക്ഷിതാക്കൾ മരിച്ചവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. +1 മുതൽ ടെക്നിക്കൽ കോഴ്സ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസമായി കണക്കാക്കും. പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപത്രം, മാതാപിതാക്കൾ മരണമടഞ്ഞതിന്റെ രേഖ എന്നിവ സഹിതം 14 ഓഗസ്റ്റിനകം ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0474279285 എന്ന നമ്പരിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279285. കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2, THSSLC, VHSC പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. 0474276684 എന്ന നമ്പറിലോ 9 7 4 6 8 2 2 3 9 6 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷം ബിടെക് കോഴ്സിൽ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പോർട്ട് അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 11, 13, 14 തീയതികളിലാണ് പ്രവേശനം. യോഗ്യരായ വിദ്യാർത്ഥികൾ അസിൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10 കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. KEMA 2026 എഴുതാത്ത യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിലോ 9745390261 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ കർശനമായി ഹരിതചട്ടം പാലിച്ച് നടത്തണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. ബലിതർപ്പണത്തിനു ശേഷം പൂജാ സാമഗ്രികൾ, ഭക്ഷ്യാവശിഷ്ടങ്ങൾ, മറ്റു മാലിന്യം എന്നിവ നദികളിലോ കടലിലോ പൊതുസ്ഥലങ്ങളിലോ വലിച്ചെറിയരുത്. ജില്ലാ സീനിയർ പുരുഷ വനിതാ ഗുസ്തി മത്സരം 22 ഓഗസ്റ്റിന് 10 മുതൽ പാരിപ്പള്ളി സ്പോർട്സ് അക്കാദമിയിൽ നടക്കും. 20 വയസ്സ് പൂർത്തിയായവർക്ക് പങ്കെടുക്കാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ

0: വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷം

0: വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിഭീഷണൻ രാവണനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതായിരുന്നു കഴിഞ്ഞ ക്യാപ്സൂളിൽ നാം കണ്ടത്. അത് തുടരുകയാണ്. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ചെയ്തിട്ട് പോയ കാര്യങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അങ്ങേക്ക് നല്ല അറിവുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. എന്നിട്ട് പറയുന്നു, തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നൊങ്കി തന്നെ സീതയെ ഉദ്ദേശിച്ച് പറയുന്നു, മനോഹരിയായ സുന്ദരിയായ സീതയെ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കാതെ ശ്രീരാമന് തിരിച്ചു നൽകുക എന്നാണ് വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശം. ബുദ്ധിയില്ലാത്ത കുറെ ശിങ്കിടികൾ അങ്ങയോട് പലതും പറയുന്നുണ്ടാകും. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ, ഞാൻ പറഞ്ഞേക്കാം, മരണമായിരിക്കും ഫലം. മരണത്തിൽ കുറഞ്ഞ് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർ അങ്ങയോട് പലതും പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടെങ്കിൽ, അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് കാലപുരിക്ക് പോകേണ്ട എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ, കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ, കാലം വൈകാതെ ഒട്ടും തന്നെ താമസിക്കാതെ വൈദേഹിയെ, സീതയെ തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഇപ്പൊ വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് വീണ്ടും പറയുകയാണ്. ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറരുത്. ഇതാണ് വിഭീഷണന്റെ രണ്ടാമത്തെ ഉപദേശം. ആദ്യത്തെ ഉപദേശം എന്തായിരുന്നു? സജ്ജനങ്ങളോട് വൈരം വെച്ച് പെരുമാറരുത്. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ദുർബലൻ പ്രബലനോട് മനസ്സിൽ വൈരാഗ്യം

0: വെച്ച് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അപ്പൊ രാവണൻ സ്വയം വിചാരിച്ചെങ്കിൽ രാവണനാണ് പ്രബലൻ എന്നാണല്ലോ. പക്ഷേ വിഭീഷണൻ കണക്ക് കൂട്ടുന്നത് ശ്രീരാമനെ പ്രബലനായും അദ്ദേഹത്തെ അപേക്ഷിച്ച് രാവണനെ വെറും ഒരു ദുർബലനുമായിട്ടാണ് വിഭീഷണൻ കണക്ക് കൂട്ടുന്നത്. രാമനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജ്യേഷ്ഠ അങ്ങ് വെറും ദുർബലനാണ്, രാമൻ പ്രബലനും. അങ്ങനെ ചെയ്താൽ അതായത് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും വിഭീഷണൻ കൊടുക്കുന്നു. നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ശ്രീരാമനോട് കളിക്കാൻ പോയാൽ, എതിരിടാൻ പോയാൽ അരക്ഷണം മതി, ഈ നാട് മൊത്തം നശിക്കും, ഈ നഗരങ്ങളെല്ലാം നശിക്കും, ഈ സേന അങ്ങയുടെ സൈന്യം തന്നെ നശിക്കും, അങ്ങയുടെ പ്രാണനും ജീവനും അതിൽ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇഷ്ടം പറയുന്ന മൂന്നാമത്തെ ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. നമുക്കൊക്കെ മനസ്സിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പലരും പറഞ്ഞിട്ട് പലതും ചെയ്തു, ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പറഞ്ഞ് നമ്മുടെ കൂടെ പല ആൾക്കാരും കൂടി നിൽക്കും, പക്ഷേ കഷ്ടകാലം വരുമ്പോൾ കഷ്ടകാലത്തിങ്കൽ ആരും കാണുകയില്ല നമ്മളുടെ കൂടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സന്ദേശമാണ്, കൂടെ നിന്ന് ഇങ്ങനെ ഉപദേശിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന, കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്ന ഇഷ്ടക്കാരുള്ള ആൾക്കാരുള്ളവർക്ക് നല്ലൊരു ഉപദേശമാണ് രാമായണത്തിൽ വിഭീഷണന്റെ ഈ രാവണനോട് നൽകുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ നമ്മളെ പിരിഞ്ഞുപോയി ചെന്ന് സേവിക്കും പ്രബലനെ. നമുക്കൊരു ക്ഷീണം വന്നാൽ, നമുക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു പതനം വന്നാൽ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണ് സംഭവിക്കുക? അവർ കാലുമാറി കൂറുമാറി പ്രബലന്റെ പക്ഷം ചേരും. ബലമുള്ള ആൾക്കാരുടെ, വിജയി ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പക്ഷം ചേരും. എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ അവർ ഇങ്ങനെ കൂടി പറയും എന്ന് വിഭീഷണൻ പറയുന്നു. എങ്ങനെയാണ് പറയുക? അവനവന്റെ ദുർനടപടികൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് അവനവൻ തന്നെ പരിഹാരം കാണണം. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. അവർ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം, അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് മറുപക്ഷം ചേരും. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. ഇപ്പോഴാണ് അത് ആലോചിക്കേണ്ടത്, അല്ലാതെ അപ്പോഴല്ല ഇതിനെ കുറിച്ചെല്ലാം അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇഷ്ടക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് മറുപക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മന്നവ, രാജാവേ, രാജാവായ രാവണ എന്ന് വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനോട് പറയുകയാണ്. അങ്ങയുടെ സഹോദരനാണ് ഞാൻ വിഭീഷണൻ, എനിക്ക് അങ്ങ് രാമബാണമേറ്റ് മരിക്കുന്നതിൽ ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. കാര്യം ഞാൻ സഹോദരനല്ലേ, ഞാൻ ഇളയ സഹോദരനല്ലേ, അങ്ങ് രാമന്റെ ബാണമേറ്റ് അങ്ങ് മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണല്ലോ, അത് എനിക്ക് സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്ന് പറയുന്നത് എന്ന് അതേ പറയുന്നത്, നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. അതുകൊണ്ടാണ് ഞാൻ നേരെ മുഖത്തു നോക്കി ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നു, താരാർ മകളെ കൊടുക്ക വൈകിടാതെ. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ വൈദേഹി എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു താരാർ മകളെ. ഇതിന്റെ എല്ലാ അർത്ഥം സുന്ദരിയായ മനോഹരിയായ സീത എന്ന് തന്നെയാണ്, ലക്ഷ്മി ദേവിയാണ് സീത എന്നുള്ള അർത്ഥത്തിലാണ് താരാർമകൾ എന്ന് പറയുക. കൊടുക്ക വൈകിടാതെ, കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. എത്രാമത്തെ തവണയാണ് വിഭീഷണൻ പറയുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു കഴിഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന്. പക്ഷെ രാവണൻ അത് കേൾക്കാൻ മട്ടുപോലും കാണിക്കുന്നില്ല. യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഇനി ദേവിയെ തിരിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വൈകിപ്പോകും. തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴാണ്. അല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയതിന് ശേഷം, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിന് ശേഷം അല്ല തീരുമാനമെടുക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? അപ്പോൾ, ഇപ്പോൾ, ഇവിടെ തന്നെ, ഈ നിമിഷം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വിഭീഷണൻ ഉറപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശേഷം പിന്നെ ഞാൻ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ തിരിച്ചും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നേരത്തെയും പറഞ്ഞിരുന്നു, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും വിഭീഷണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിചാരമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലം ഏവനും. വമ്പനോട്, നമ്മളെക്കാൾ വലിയ ശക്തിമാനായ, നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അപ്പോഴല്ല ആലോചിക്കേണ്ടത്, മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചോളണം. മുമ്പിലേന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിൽ വിചാരിച്ചോളണം, ഞാനൊരു പ്രബലനോടാണ് മത്സരിക്കാൻ പോകുന്നത്, യുദ്ധം ചെയ്യാൻ പോകുന്നത്, എതിരിടാൻ പോകുന്നത്, അതിൻ്റെ ഫലം ഇതായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതായിരിക്കും എന്ന് വളരെ മുമ്പിലെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ല അതിനുശേഷമല്ല മനസ്സിലാക്കേണ്ടത് എന്നും വിഭീഷണം പറയുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിചാരം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ല എന്ന് അത് അറിയണം. ശ്രീരാമനോടാണോ കലഹിക്കാൻ പോകുന്നത്? ശ്രീരാമനോട് കലഹിക്കാൻ പോകുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെ നിന്നും യാതൊരു ശരണവും അഭയവും ആശ്രയവും സഹായവും അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങ് ഏറ്റുമുട്ടുന്ന ശ്രീരാമനോടാണ്, എല്ലാവരും ശ്രീരാമന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും. അങ്ങ് അങ്ങൊക്കെ ഒരു കാര്യം അറിയാമോ, പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. സാക്ഷാൽ പരമശിവൻ ശ്രീ പരമേശ്വരൻ പോലും രാമനെ സേവിക്കുന്നവർ, അങ്ങനെയുള്ള ദേവന്മാർ പോലും രാമനെ സേവിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജ്യേഷ്ഠന്റെ അടുത്തു നിന്നും. പോകുന്ന സമയത്ത് ഒരാശംസ എന്തായാലും കൊടുക്കുന്നുണ്ട്, രാക്ഷസ രാജ ജയിക്ക ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല, ജയിച്ചോളൂ, ജയിക്കണം എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. പക്ഷേ മഹേശ്വരനായ ശ്രീരാമചന്ദ്രനോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നും ഞാൻ അതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടും. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങാൻ പോകരുതേ, പിണങ്ങാൻ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ആശംസകൾ നേരുന്നു. കൊണ്ടല്ലേ പോകുന്ന പോക്കിൽ നാലാമത്തെ പ്രാവശ്യം, ഇന്നത്തെ ഈ കാപ്സ്യൂൾ തുടങ്ങിയ ശേഷം നാലാമത്തെ പ്രാവശ്യം പോകുന്ന പോക്കിൽ ഒന്നുകൂടി വിഭീഷണൻ പറയുന്നു, കൊണ്ടൽനേർ വർണ്ണന് എന്ന് ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ച് പറയുന്നു, ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ച് വസിക്ക നീ, സംശയം എന്നീ ഒട്ടും സംശയിക്കണ്ട, ഒട്ടും സംശയിക്കാതെ സീതാദേവിയെ ജാനകി ദേവിയെ ഇപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, താരാർമകളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്ന ജാനകി ദേവിയെ തിരിച്ചു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിഭീഷണൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ബുദ്ധി തോന്നുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വിഭീഷണൻ ഇങ്ങനെ പറയുന്നു. ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖിച്ചു വസിക്കാമല്ലോ, എന്തിനീ ടെൻഷൻ, പിരിമുറുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, വംശം മുടിച്ചു കളയായുക വേണമേ, നമ്മുടെ ഈ വംശം, ഈ വംശത്തെ നിന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നീ ഈ വംശത്തെ, ഈ കുലത്തെ മുടിപ്പിക്കരുത്, നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഭീഷണൻ രാവണന്റെ മറുപടിക്ക് വേണ്ടി കാക്കുകയാണ്. ഇപ്പൊ രാവണൻ എന്താണ് വിഭീഷണന്റെ ഈ ഉപദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിനോ സംഭാഷണത്തിനൊക്കെ രാവണൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: വിഭീഷണൻ തന്നോട് നടത്തിയ സംഭാഷണത്തിന്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം രാവണൻ മറുപടി പറയുന്ന ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ രാവണൻ ഇങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും തന്നെ ഒട്ടും തന്നെ ഏറ്റില്ല, ബദിര കർണങ്ങളിലാണ് ആ ഉപദേശങ്ങളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് തീർച്ച. അദ്ദേഹം പറയുന്നു, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, നാം ശത്രുക്കളെന്ന് കരുതുന്നവരല്ല യഥാർത്ഥ ശത്രുക്കൾ, മിത്രഭാവത്തോടെ അരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നത് ഏവനും. ഈ മിത്രമാണ്, സ്നേഹിതനാണ്, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുവാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി നിൽക്കുന്നവരാണ് വലിയ ശത്രുക്കൾ. വിഭീഷണനോടുള്ള ഒരു കുത്തുവാക്കാണ്. സ്വന്തം സഹോദരനാണ് വിഭീഷണൻ, രാവണന്റെ ഏത് നിഷേധാത്മകമായ കാര്യത്തിനും സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ നിമിഷം വരെ രാവണൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വിഭീഷണൻ തൻ്റെ പക്ഷത്തല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രാവണൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ നമ്മൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരൊന്നുമല്ല ശത്രുക്കൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ. ഇപ്പം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായി ആണ് എന്ന് നമുക്ക് വിഭീഷണ രാവണന്റെ നിരീക്ഷണം ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ കാലത്തുകളിൽ വിഭീഷണന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരുന്നു. വൃത്തി വരുത്തും അവരെന്ന നിർണയം, ഈ പറയുന്ന ആൾക്കാർ നമ്മളോട് അടുത്തുകൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ കൊലയ്ക്ക്.

കൊടുക്കുന്നത്. വിഭീഷണ ഉദ്ദേശി പറയുകയാണ്, ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട നീ വധാർഹനാണ്, വധിക്കപ്പെടാൻ അർഹനാണ്, നിന്നെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്നെ രാക്ഷസ രാജാവായ ശ്രീലങ്കയിലെ എന്താണ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധിപതിയായിട്ടുള്ള രാക്ഷസ രാജാവല്ല രാവണൻ, ഈ എന്നോട് ഇങ്ങനെയൊക്കെ നീ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, സംസാരിക്കാൻ തന്നെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ വധിച്ചു കളയാൻ, നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഇത് അത് മതിയായ കാരണം തന്നെയാണ്. പക്ഷെ വധഭീഷണി കൊണ്ടൊന്നും വിഭീഷണൻ കൊല്ലുകയില്ല. വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേ വെറും ഒരു രാക്ഷസനൊന്നുമല്ല, അപാരമായ ജ്ഞാനമുള്ള പണ്ഡിതനാണ്, അതേ വലിയൊരു ഭക്ത ശിരോമണിയാണ്. അദ്ദേഹത്തെ വധഭീഷണി കൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ ഭയപ്പെടുത്താനോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അദ്ദേഹം ഇങ്ങനെ സമാധാനിക്കുന്നു, വിഭീഷണൻ ഇങ്ങനെ സമാധാനിക്കുന്നു, ഇവൻ മൃത്യുവശഗതനാണ്, ഇവന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്, അതെ രാവണന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്. സിദ്ധൌഷധങ്ങൾ ഒന്നും വലിക്കുകയില്ല, എന്ത് സിദ്ധ ഔഷധം കൊടുത്തിട്ടും കാര്യമില്ല, രാവണൻ മരണത്തെ വരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഈ മനോനില മാനസിക നില അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനി സത് ഉപദേശങ്ങളാകുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പൗരുഷമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആ പൗരുഷം ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് വിധിയെ തടുത്തു നിർത്താൻ, വിധിയെ മാറ്റി ഇത് മറിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്കിനി അഭയം ഈ രാവണന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ മുമ്പിലുള്ള മാർഗം, എനിക്കുള്ള അഭയം ശ്രീരാമദേവന്റെ പാദങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മറ്റാരും ശരണം എനിക്കില്ല, കേവലം ശ്രീരാമന്റെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണവും ആശ്രയവും അഭയസ്ഥാനവും എനിക്ക് വേറെയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അടുത്ത ജന്മമെങ്കിലും ശ്രീരാമനിൽ അഭയം തേടി അവിടുത്തെ പാദസേവ ചെയ്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് വിഭീഷണന്റെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന ചിന്ത. എന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നോട്ടെ, എൻ്റെ നിലപാടുകളിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല, ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഞാൻ ധനം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, വീട് ഉപേക്ഷിക്കുന്നു, മിത്രങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിക്കുന്നു, ഭൃത്യന്മാരെ ഉപേക്ഷിക്കുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാവണൻ, ജ്യേഷ്ഠനായ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇപ്പൊ രാവണൻ അതുകൊണ്ട് മനസ്സലിയുകയൊന്നുമില്ല, രാവണൻ വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. നീ ഇവിടെ നിന്നാലാണ് എനിക്ക് ആപത്ത് വരുന്നത്, നിന്റെ മുഖം ഇവിടെ കണ്ടാൽ, നീ ഇവിടെ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആപത്ത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക, നീ പൊയ്ക്കൊള്ളുക. നിന്റെ ആഗ്രഹം രാമനെ സേവിക്കാനാണോ? നീ രാവണനെ പോയി സേവിച്ചോ, നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നാണ് അതേപോലെ. നിന്നെ ഇവിടെ കണ്ടാൽ, നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ, ഈ നിമിഷം ഇവിടുന്ന് പോയില്ലെങ്കിൽ, എന്റെ ചന്ദ്രഹാസം കൊണ്ട്, ചന്ദ്രമാസം നമുക്കറിയാം രാവണന്റെ ആയുധം, ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഈ ഉടൻ ഞാൻ ഈ നിമിഷം ഞാൻ തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും. വിഭീഷണൻ വിട പറയാൻ പോകുന്നു. വിട പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി അവസാനമായി വിഭീഷണൻ പറയും, എന്നുടെ താതന തുല്യനല്ലോ ഭവാൻ, ആ ഏറ്റവും മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, അങ്ങ് എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അത് അങ്ങേ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ്, പിതൃതുല്യരാണ് എനിക്ക് അങ്ങ്. ഞാൻ കാരണം അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഞാനിതാ വേഗേനെ പോകുന്നു, എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങ് എന്ത് ചെയ്യണം, അങ്ങ് എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം, അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമൊപ്പം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ വാഴുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ ജാതനായാൻ, നിന്നെ കൊല്ലാനായി, അങ്ങേ കൊല്ലാനായി, രാവണനെ കൊല്ലാനായി, വധിക്കാനായി, മൂലനാശം ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥന്റെ വീട്ടിൽ, അയോധ്യയിൽ ദശരഥന്റെ വീട്ടിൽ ഒരാൾ ജാതനായിട്ടുണ്ട്, ജനിച്ചു ദശരഥ മന്ദിരേ ജാതനായി എന്ന് പറഞ്ഞതാണ്. അയോധ്യയിൽ ദശരഥ രാജാവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനായി ഒരാൾ ജനിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൽ, ഇപ്പൊ നമ്മൾ കാലൻ എന്ന് പറയും, അതിന്റെ ഒരു ശ്രയണ ഭാവത്തെ എഴുത്തച്ഛൻ തർജ്ജം ചെയ്തിരിക്കുന്നത് കാലി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിന്റെ ഒരു ശ്രയണ ഭാവം, കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവത, അതാണ് കാലി. കാലി ജനിച്ചിരിക്കുന്നത് സീത, സീതാഭിധാനേന എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള പേരിൽ ജനിച്ചിട്ടുണ്ട്. രാമൻ ദശരഥ

പുത്രനായി ജനിച്ചിട്ടുണ്ട്. നിന്റെ കാലനാണ് ശ്രീരാമൻ, അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. സീതയും നിന്റെ അന്തകയായിട്ട് ജനിച്ചിട്ടുണ്ട്. നീ അവരുടെ ജനനത്തിൽ ലക്ഷ്യം എന്താണ്? നിന്നെ കൊല്ലുക, രാവണനെ കൊല്ലുക, അതാണ് അവരുടെ ജനനത്തിന്റെ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് അങ്ങ് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം തീർച്ചയാണ് ഇതെല്ലാം സംഭവിക്കുന്നുള്ള കാര്യം. ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം

0: ത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ നിന്നെ കൊല്ലുമെന്ന് മാത്രമല്ല, ഈ രാക്ഷസ കുലത്തെ തന്നെ ഇല്ലാതാക്കും, ഈ രാക്ഷസ കുലത്തെ നശിപ്പിക്കും, ഉന്മൂലനം ചെയ്യും ഈ ഭൂമുഖത്തു നിന്ന്. എന്നിട്ട് അങ്ങനെ രാമൻ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. അതിനു മുമ്പ് എന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാശരഥിയെ ശരണം ഗതോസ്മി. ദശരഥ പുത്രനായ ശ്രീരാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക. ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് വിഭീഷണൻ വിടവാങ്ങുന്ന ഭാഗത്താണ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ നാഴിക കല്ലായ ക്യാപ്സ്യൂളിനെ നമുക്ക് കാത്തിരിക്കാം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: ഈ ആരംഭിക്കുന്ന സമയത്ത് വിഭീഷണൻ ലങ്കയിൽ നിന്നും ശ്രീരാമ സന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാരും കൂടെയുണ്ട്. അപ്പൊ എത്രയും വേഗം ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേരാനായി. ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആകാശമാർഗത്തിലൂടെയാണ് വിഭീഷണൻ വന്നത്. വിമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അന്നില്ലായിരുന്നെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തോ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ അവസരത്തിൽ തർക്കിക്കാൻ വന്നാൽ എനിക്ക് പറയാനുള്ള ഇതാണ്, രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അത് മിത്തായാലും ശരി, സത്യമായാലും ശരി. അങ്ങനെ വിഭീഷണൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ സഹോദരൻ, അങ്ങയുടെ ഭക്തരുടെ ഒരു ദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിനേ. രാവണൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു, സീതയെ കട്ടത്, സീതയെ മോഷ്ടിച്ചത്, സീതയെ അപഹരിച്ചത്, കട്ടത് എന്നുള്ള ഭാഷയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായി പോയി, യാതൊരു ഔചിത്യവും ഇല്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ നല്ലതിന് പറഞ്ഞു കൊടുത്തു എന്റെ ജ്യേഷ്ഠനായ രാവണനോട്. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽക എന്ന് ആവോളം ഏറ്റു പറഞ്ഞേൻ പലതരം, പല രീതിയിൽ, പല പ്രാവശ്യം ഞാൻ രാവണനോട് പറഞ്ഞു, ദേവിയെ, സീതാദേവിയെ ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ നിരവധി പ്രാവശ്യം പറഞ്ഞു പ്രഭു. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചു, അജ്ഞാനിയാകയാൽ ഏറ്റതില്ല ഏതുമേ. ഞാൻ വിജ്ഞാനത്തിന്റെ എല്ലാ മാർഗങ്ങളും മാർഗത്തിലൂടെയും ഞാൻ രാവണനെ ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു, കാരണം അയാൾ അജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയോട് എത്ര ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിട്ടും ചില അവസരത്തിൽ യാതൊരു കാര്യവുമില്ല, അയാൾ അതിലൊന്നും സ്വീകരിക്കാനായിട്ടുള്ള മാനസിക നിലവാരം അങ്ങനെയുള്ള അജ്ഞാനികൾ കൈവരിച്ചിട്ടില്ല. നമുക്ക് പറയാനേ സാധിക്കൂ, അത് സ്വീകരിക്കേണ്ടത് അവരാണ്. അവരജ്ഞാനത്താൽ മൂടിപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ മനസ്സ് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാത്തത് കൊണ്ടല്ല, പഥ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ രാവണന് അതെല്ലാം അബദ്ധങ്ങളായി തോന്നി എന്നാണ് വിഭീഷണൻ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ രാവണൻ എന്ത് ചെയ്തു എന്ന് പറയുന്നു, വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു. അദ്ദേഹത്തിന്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുമായിട്ട് എന്നെ വധിപ്പാൻ, എന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അദ്ദേഹം അതിനൊരുങ്ങി, അതിന് തുനിഞ്ഞു. കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ, ലങ്കേശ്വരനായ രാവണൻ കാളഭുജംഗ വേഗേന, ഒരു കാള സർപ്പത്തിന്റെ വേഗത്തിൽ, നമുക്കറിയാം സർപ്പം ആഞ്ഞു കൊത്തുന്ന അതറിയാം, വളരെ വേഗതയിലാണ്. അപ്പൊ ആ കാള സർപ്പത്തിന്റെ വേഗതയിലാണ് എന്റെ നേരെ വാളെടുത്ത് പാഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മരണഭയം ഉണ്ടായി. ആ മരണഭയത്താൽ അങ്ങേറ്റത്തെ മനോദുഖമുണ്ടായി എനിക്ക്. ആ മരണഭയം കൊണ്ട്, ആ മനോദുഖം കൊണ്ട് 4 ഭൃത്യരെയും കൂട്ടി, 4 അനുയായികളെയും കൂട്ടി ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയവുമില്ല, ഒരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ, ദൈവമേ എന്നാണ്, ദൈവം എന്നാണ് ശ്രീരാമനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം, അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, കരുണാനിധിയായ അങ്ങ് എന്നെ കൈവിട്ട്

0: പറയരുത്. വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ആ രാമസന്നിധിയിൽ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, മറ്റു പല വാനരശ്രേഷ്ഠരുമുണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ആശയക്കുഴപ്പമായി. ഈ വിഭീഷണൻ പറയുന്ന രാവണന്റെ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും, അദ്ദേഹം പറയുന്നത് വിശ്വാസയോഗ്യമാണോ അല്ലയോ, അതോ എന്തെങ്കിലും ചതി, എന്തെങ്കിലും ദുഷ്ടലാക്ക് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പല ചിന്തകളും പലർക്കും സ്വാഭാവികമായും ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സുഗ്രീവനാണ്. എന്താണ് സുഗ്രീവൻ പറഞ്ഞത്? നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
7: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
6: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
7: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
8: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
9: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
8: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
13: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
8: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
13: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
10: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547-94-4684. നമ്പർ ഒരിക്കൽ കൂടി 8547-94-4684.
14: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
15: August 1 to September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
14: എന്താണല്ലേ

0: ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷ്, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 11. ദാദ്ര നഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചതും വോയജർ 2 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ രണ്ട് ഭാഗിക വളയങ്ങൾ കണ്ടെത്തിയതും മുഹമ്മദ് ഹമീദ് അൻസാരി ഇന്ത്യയുടെ 12th ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതുമൊക്കെ ഒരു ഓഗസ്റ്റ് 11. ഓഗസ്റ്റ് 11 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 11. 1961 ഓഗസ്റ്റ് 11 പോർച്ചുഗീസിന്റെ മുൻ പ്രദേശങ്ങളായ ദാദ്ര നാഗർ ഹവേലിയെ ഇന്ത്യയുമായി ലയിപ്പിച്ച് ദാദ്ര നാഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത്. അതിനു മുൻപ് ഇന്ത്യയെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ നിയന്ത്രിക്കുകയും വ്യാപാരം നടത്തുകയും പ്രദേശങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നേ ദിവസമായിരുന്നു വോയജർ 2 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ രണ്ട് ഭാഗിക വളയങ്ങൾ കണ്ടെത്തിയത്. 1977 ഓഗസ്റ്റ് 20 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് വോയജർ 2. ഓഗസ്റ്റ് 11 ഇന്ത്യ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയത്. 10 മീറ്റർ എയർ റൈഫ്ലിംഗിൽ അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യക്ക് ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിത്തന്നത്. മുഹമ്മദ് ഹമീദ് അൻസാരി ഇന്ത്യയുടെ 12th ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ഓഗസ്റ്റ് 11, 2007. 2017 ഓഗസ്റ്റ് 11 വെങ്കയ്യ നായിഡു ഇന്ത്യയുടെ 13th ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. മധ്യ ആഫ്രിക്കയിലെ സമുദ്ര അതിർത്തിയില്ലാത്ത ഒരു രാജ്യമായ ചാഡ് സ്വതന്ത്രമായത് 1960 ഓഗസ്റ്റ് 11. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഗുതിറാം ബോസിന്റെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള സംഘടിത വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയായിരുന്നു ഖുദിറാം ബോസ്. 19th അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്.
3: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പേര് തന്നെ പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों
1: को नष्टी प्रधानमंत्री वाले गुण चीन കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവ് ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.
4: संबोधित करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के प्रांत के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है.
3: കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരുസഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവ് ബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങൾ

0: ങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
1: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
0: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളി തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. കേരള RTC.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ഇപ്പോൾ സന്ധ്യാഗീതം.
5: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട് കൊല്ലം.
2: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: ലോകത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും.
1: ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ജ്ഞാൻപഥിൽ 2500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേ മാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗയാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. 2026 കേരള പുനർനാമകരണ ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ഭരണഘടനയുടെ 1st ഷെഡ്യൂളിൽ കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഇത് സംബന്ധിച്ച് 2024 കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയിൽ കേരള എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും മലയാളത്തിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായതിനാലാണ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചതെന്ന് ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു.
2: बंगाली केरल विधानसभा के 14 जून 2024 को अपने 11वें सत्र के दौरान संकल्प पारित किया था तथा केंद्र से अपील की थी कि वह संविधान के अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है.
0: നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് MP പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് NDA അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള BJP MP സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ PM കിസാൻ, PM ഫസൽ ബീമാ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50,00,000+ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പുരപ്പുറ സൌരോർജ്ജ

0: പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 GW അധിക സൌരോർജ്ജ ഉൽപാദന ശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 GW പുനരുപയോഗ ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം 10 വർഷം പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 മുതൽ ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർട്ടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ യുഎസ് സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9th യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരുരാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBAC വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIയെ അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ആദ്യം ബോബിൻ സജി ജോർജ് എഴുതി അവതരിപ്പിക്കുന്ന കഥ സിംഗുലാരിറ്റി.
1: സിംഗുലാരിറ്റി, ബെറ്റർ ലിവിംഗ് അറ്റ് എ ന്യൂ പ്ലെയിൻ എന്ന പരസ്യം പബ്ലിക് ട്രാൻസ്പോർട്ട് ബോർഡുകളിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിവ് അത് ശ്രദ്ധിച്ചിരുന്നു. മാർസിൽ താമസിക്കാൻ പോയ ശതകോടീശ്വരൻ ഇബ്രാഹിം സാർനിയുടെ ഫിനാൻഷ്യൽ AI ഈസ ആയിരുന്നു ഈ പ്രോജക്ടിന്റെ പ്രൊമോട്ടർ. 2042 ഭീകര സുനാമിക്ക് ശേഷം നിന്നുപോയ ടൂറിസം സ്പോട്ടുകളാണ് ആദ്യം എൻറോൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്ലൈ ചെയ്തിരുന്ന സ്പോട്ടുകളുടെ ഉടമസ്ഥരിൽ സാമ്പത്തിക ബാധ്യത കൂടിയവർക്കാണ് ആദ്യ ലോട്ട് ലഭിച്ചത്. ഓപ്പറേഷണൽ ഇൻകം വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് നേടാനായി. ജനസംഖ്യാ നിയന്ത്രണം എന്ന ലേബലിൽ ആദ്യം ഇതേ ടെക്നോളജി അവതരിപ്പിച്ചിരുന്നു എങ്കിലും വ്യക്തിഗത സ്വാതന്ത്ര്യ ആശയത്തിൽ ഊന്നിയുള്ള റീബ്രാൻഡിംഗ് സിംഗുലാരിറ്റിയുടെ പ്രൊമോഷൻ കൂട്ടി. വേദനരഹിതമായ മരണം സ്വന്തം തീരുമാനത്തിൽ എന്നതാണ് സിംഗുലാരിറ്റിയുടെ പ്രവർത്തനോദ്ദേശം. 2050 Article 21 പിൻവലിക്കൽ തന്നെ വേണ്ടി വന്നു ഇന്ത്യയിൽ സിംഗുലാരിറ്റിയുടെ ആദ്യ ബ്രാഞ്ച് തുടങ്ങാൻ. കശ്മീരിലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ തുടങ്ങിയ ആദ്യ ബ്രാഞ്ചിന്റെ വിജയം ഇന്ത്യയിലെ എല്ലാ ഇൻവെസ്റ്റർമാരെയും അത്ഭുതപ്പെടുത്തി. ഏഞ്ചൽ ഇൻവെസ്റ്ററായ ടിയേറ എയുമായുള്ള
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 PM പുനഃപ്രക്ഷേപണം.

കൊല്ലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

0: ഇൻഡക്ഷൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ആകാശഗംഗ. രചന അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ ടൈ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ രജീഷ് ബാലവേള. ആധുനിക ജ്യോതിർശാസ്ത്രത്തിൻ്റെ വഴിവെട്ടിയ ആദ്യകാല പ്രതിഭകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ടൈക്കോ ബ്രാഹെ എന്നിവരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും പ്രത്യേകം ഓരോ എപ്പിസോഡുകളിൽ നാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ഭാഗത്ത് നാം പരിചയപ്പെട്ട ടൈക്കോ ബ്രാഹെയിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് ജോഹന്നാസ് കെപ്ലറുടെ അടുത്തേക്കാണ്. ബ്രാഹയെക്കുറിച്ചുള്ള നമ്മുടെ അധ്യായം അവസാനിപ്പിച്ചതും കെപ്ലറെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണല്ലോ. ഒരു വാനനിരീക്ഷകൻ എന്ന നിലയിൽ ബ്രാഹയുടെ സഹായിയായിട്ടായിരുന്നു കെപ്ലറുടെ തുടക്കം. അതുകൊണ്ട് തന്നെ ബ്രാഹയെക്കുറിച്ച് പറയുന്നിടത്ത് കെപ്ലറും കെപ്ലറെക്കുറിച്ച് പറയുന്നിടത്ത് ടൈക്കോ ബ്രാഹയും ഓർമ്മിക്കപ്പെടും. ഒരു ജർമ്മൻ ജ്യോതിശാസ്ത്രകാരനായിരുന്ന കെപ്ലർ ഒരു ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു. ഗണിതത്തിലും പ്രകൃതി തത്വശാസ്ത്രത്തിലും സംഗീതത്തിലും ജ്യോതിഷത്തിലുമൊക്കെ കെപ്ലർ തൽപരനായിരുന്നു. ജ്യോതിർശാസ്ത്രത്തിൽ ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തുകയും ഐസക് ന്യൂട്ടന്റെ വിഖ്യാതമായ ഭൂഗുരുത്വ സിദ്ധാന്തങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്ത കെപ്ലർക്ക് ജ്യോതിഷത്തിലുണ്ടായിരുന്ന താല്പര്യം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. സമ്പന്നരുടെയും പ്രശസ്തരുടെയും ഒക്കെ ജാതകം എഴുതുന്നത് ഒരു വരുമാനമായും അദ്ദേഹം കണ്ടിരുന്നു. പൊതുവെ ജ്യോതിർശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് ജ്യോതിഷം എന്നത് അപ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും ജ്യോതിർശാസ്ത്രം ഇത്രയേറെ വളർന്ന ലോകത്ത് ജ്യോതിഷത്തെ പിന്താങ്ങുന്ന ജ്യോതിർശാസ്ത്രകാരന്മാർ എന്നത് വിചിത്രമായ കാര്യമായിരിക്കും. എന്നാൽ കെപ്ലർ ജീവിച്ചിരുന്ന ലോകത്ത് അത് അത്ര അസാധാരണമായിരുന്നില്ല. മാത്രമല്ല, കെപ്ലറിൻ്റെ ജ്യോതിഷം വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ എന്ന തരം തീർത്തും കച്ചവട ഫലഭാഗ ജ്യോതിഷവുമായിരുന്നില്ല. വളരെ യാഥാസ്ഥിതികമായ മതകുടുംബത്തിൽ വളർന്ന കെപ്ലർ ഒരു കാല് പാരമ്പര്യ വിശ്വാസങ്ങളിലും മറ്റൊരു കാല് ആധുനിക ജ്യോതിർശാസ്ത്രത്തിലും വച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത്. ജ്യോതിഷത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഒരർത്ഥത്തിൽ തൻ്റെ തന്നെ ഉള്ളിലെ പാരമ്പര്യ വിശ്വാസങ്ങളെയും ജ്യോതിഷ സങ്കല്പങ്ങളെയും ഒക്കെ റദ്ദ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പർണിക്കസിൻ്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തത്തിൻ്റെ ശക്തനായ വക്താവായി കെപ്ലർ മാറുന്നത്. തൻ്റെ ഗുരുവായിരുന്ന ടൈക്കോ ബ്രാഹ കോപ്പർണിക്കസ് പ്രപഞ്ച മാതൃകയോട് വിയോജിച്ചിരുന്നപ്പോൾ കെപ്ലർ യോജിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജ്യോതിർശാസ്ത്രത്തെ സംബന്ധിച്ച് കെപ്ലർ എന്ന പേരിന് തങ്കത്തിളക്കമുണ്ട്. ആധുനിക ജ്യോതിർശാസ്ത്രത്തിൻ്റെ പിതാവായി അദ്ദേഹത്തെ ലോകം ആദരിക്കുന്നത് ജ്യോതിർശാസ്ത്രത്തിൻ്റെ വിജയക്കുതിപ്പുകൾക്ക് കരുത്തു പകർന്ന പ്രതിഭ എന്ന നിലയ്ക്കാണ്. പ്രധാനമായും ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് അദ്ദേഹം നൽകിയ സംഭാവനകൾ നൂറ്റാണ്ടുകളായി നിലനിന്ന അനേകം ചോദ്യങ്ങൾക്കും സമസ്യകൾക്കും അതിലൂടെ ഉത്തരം നൽകാൻ കെപ്ലർക്കും തുടർന്നു വന്ന ഐസക് ന്യൂട്ടനും സാധ്യമായി. കെപ്ലർ കൂടുതൽ പ്രസക്തനായത് ന്യൂട്ടന്റെ സംഭാവനകളോടൊപ്പമാണെങ്കിലും പ്രസിദ്ധമായ ഭൂഗുരുത്വ നിയമങ്ങളെക്കുറിച്ച് ലോകമറിയുന്നതിന് മുൻപ് ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങളെക്കുറിച്ച് കെപ്ലർ പറഞ്ഞു എന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഏറെ സംസാരിച്ച ടൈക്കോ ബ്രാഹയുടെ വിവരണാത്മകതയും ശാസ്ത്ര സങ്കേതങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന കെപ്ലർക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്കെത്തുന്നതിൽ നിർണായകമായ സഹായവുമായിരുന്നു എന്നതും അനിഷേധ്യം.

അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ബ്രാഹയെക്കുറിച്ചും നമ്മളേറെ പ്രാധാന്യത്തോടെ സംസാരിച്ചത്. അതിൽ മറ്റൊരു കൗതുകകരമായ കാര്യം, ബ്രാഹയുടെ മരണശേഷം ബ്രാഹയുടെ ഡാറ്റകളും ഉപകരണങ്ങളുമൊക്കെ കെപ്ലർ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ബ്രാഹയുടെ കുടുംബവും കെപ്ലറും തമ്മിൽ വളരെയേറെ നാൾ കേസും കോടതി വ്യവഹാരങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. അത് നൽകിയ സംഘർഷങ്ങൾക്കിടയിലും ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള സങ്കീർണതകൾക്കിടയിലും തൻ്റെ പരിവേഷണങ്ങൾ കെപ്ലർ തുടർന്നുകൊണ്ടിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് ദൈവശാസ്ത്രം പഠിച്ച് മുന്നോട്ടു പോകാനായിരുന്നു കെപ്ലർ തീരുമാനിച്ചത്. എന്നാൽ ക്രമേണ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലേക്കെത്തി. കെപ്ലറുടെ ഗണിതശാസ്ത്ര പ്രൊഫസറും ജ്യോതിശാസ്ത്ര തൽപരനുമായിരുന്ന മൈക്കൽ മാസ്റ്റലിൻ്റെ പ്രചോദനത്താൽ കെപ്ലർ കോപ്പർനിക്കസിനെ വായിക്കുകയും അത് ജ്യോതിശാസ്ത്രത്തിൽ അദ്ദേഹത്തെ കൂടുതൽ തൽപരനാക്കുകയും ചെയ്തു. അങ്ങനെ പഠിക്കുന്ന കാലം തൊട്ട് കോപ്പർനിക്കസിൻ്റെ വക്താവായിരുന്നിട്ടും കെപ്ലറെ ടൈക്കോ ബ്രാഹെ തൻ്റെ സഹായിയായി സ്വീകരിച്ചു. ടൈക്കോയുമൊത്തുള്ള ആ യാത്ര ഒട്ടും എളുപ്പവുമായിരുന്നില്ല. പലപ്പോഴും ഗുരുവും ശിഷ്യനും പിണങ്ങിപ്പിരിഞ്ഞു. ടൈക്കോയുടെ നിരീക്ഷണാലയവും ഡാറ്റകളുമൊക്കെ തൻ്റെ ഗവേഷണങ്ങൾക്ക് സഹായമായി കണ്ടിരുന്ന കെപ്ലർ അനുരഞ്ജനങ്ങൾക്ക് പലപ്പോഴും വഴങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചൊവ്വയുടെ ഗ്രഹപാത സംബന്ധിച്ച തൻ്റെ വലിയ അന്വേഷണങ്ങൾക്ക് കെപ്ലർക്ക് അക്ഷരാർത്ഥത്തിൽ അതെല്ലാം വേണമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി സൂര്യനെ കണ്ടെങ്കിലും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനപാത സംബന്ധിച്ച കോപ്പർനിക്കസിൻ്റെ അനുമാനം വൃത്താകൃതിയിലുള്ളതായിരുന്നു. അത് നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അനേകം സങ്കീർണമായ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. എന്നാൽ ഗ്രഹങ്ങളുടെ പാത സംബന്ധിച്ച കെപ്ലറിൻ്റെ നിരീക്ഷണം കോപ്പർനിക്കസ് സിദ്ധാന്തത്തെ ശക്തിപ്പെടുത്തി. ദീർഘവൃത്താകൃതിയിലാണ് ഗ്രഹങ്ങൾ ചലിക്കുന്നതെന്ന കെപ്ലറുടെ നിരീക്ഷണം ഏറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അദ്ദേഹത്തിൻ്റെ ഒന്നാം ഗ്രഹചലന നിയമമായി അത് പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഗ്രഹങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ അവയുടെ ഭ്രമണപഥത്തിൽ ആനുപാതികമായി വേഗത്തിൽ നീങ്ങുന്നു എന്നതായിരുന്നു രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമത്തിൽ സൂര്യനിൽ നിന്ന് ഒരു ഗ്രഹത്തിൻ്റെ ദൂരവും സൂര്യനെ വലം വയ്ക്കാനെടുക്കുന്ന സമയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കെപ്ലർ വിശദീകരിച്ചു. ജ്യോതിശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച നിയമങ്ങളായി ഇതെല്ലാം മാറുകയായിരുന്നു. ആകാശഗംഗയിൽ ഇനിയൊരു ഇടവേള.

0: Feel the music with Radio Santhvanam 90.4 FM.
1: തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നതുകൊണ്ട് കെപ്ലർ ഗണിത സങ്കേതങ്ങളിലൂടെയാണ് തൻ്റെ പ്രപഞ്ചത്തെ വരച്ചത്. തൻ്റെ കണ്ടെത്തലുകളിലൂടെ കോപ്പർനിക്കസിൻ്റെ പ്രപഞ്ച മാതൃകയെ കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ജിയോസെൻട്രിക് അഥവാ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തത്തെക്കാൾ വിശദീകരണ സാധ്യതയുള്ളതായി കെപ്ലർ മനസ്സിലാക്കിയതും കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തമായിരുന്നു. മിസ്റ്റീരിയം കോസ്മോഗ്രാഫി എന്ന ആദ്യകാല പുസ്തകത്തിൽ കെപ്ലർ ഏറെ എഴുതിയതും കോപ്പർനിക്ക സിദ്ധാന്തത്തിൻ്റെ ഗണിതശാസ്ത്രപരമായ വിശദീകരണങ്ങളായിരുന്നു. ഒരു ഗണിതശാസ്ത്ര സഹായിയെ തേടിയിരുന്ന ടൈക്കോയിലേക്ക് കെപ്ലർ എത്തുന്നതും ഈ പുസ്തകത്തിലൂടെയാണ്. ദാരിദ്ര്യവും കഷ്ടതകളും നിറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ വിയോജിപ്പുകൾക്കിടയിലും അദ്ദേഹം ടൈക്കോ ബ്രാഹയോടൊപ്പം പ്രവർത്തിച്ചു. പലപ്പോഴും തൻ്റെ നിരീക്ഷണങ്ങൾ മാറ്റിവെച്ച് വെറുമൊരു സഹായിയായി ജോലി ചെയ്യേണ്ടി വന്നു. ബ്രാഹയുടെ നിരീക്ഷണാലയവും ഡാറ്റകളും കെപ്ലർക്ക് തൻ്റെ നിരീക്ഷണങ്ങൾ വികസിപ്പിക്കുന്നതിന് കരുത്തു നൽകുകയും ചെയ്തു. ചൊവ്വയുമായുള്ള എൻ്റെ യുദ്ധങ്ങൾ, മൈ വാർസ് വിത്ത് മാർസ് എന്ന വിഖ്യാത പ്രസിദ്ധീകരണം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ടൈക്കോ ബ്രാഹയുടെ മരണത്തോടെയാണ് എന്നതും സത്യമാണ്. ചൊവ്വയുടെ ഗ്രഹപാത ദീർഘവൃത്താകൃതിയിലാണ് എന്ന ആ കണ്ടെത്തൽ സമാനമായി മറ്റു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ലോകപ്രസിദ്ധമായി തീർന്ന തൻ്റെ ഗ്രഹനിയമങ്ങൾ ആവിഷ്കരിക്കുവാനും കെപ്ലറെ പ്രാപ്തനാക്കി. ചന്ദ്രൻ്റെ വ്യത്യസ്ത വ്യാസങ്ങളെക്കുറിച്ചുള്ള ഗണിതശാസ്ത്രപരമായ വിശദീകരണങ്ങളും ആകാശത്തെ ഒരു സൂപ്പർ നോവയെ കണ്ടെത്തിയതുമെല്ലാം അക്കാലത്താണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ തൻ്റെ ദൂരദർശിനിയിലൂടെ പകർത്തിയതിനെക്കുറിച്ച് എഴുതിയ ഗലീലിയോയ്ക്ക് വളരെ ആവേശത്തോടെ കെപ്ലർ മറുപടി എഴുതുന്നതും അക്കാലത്താണ്. ലെൻസുകളുടെ ഗുണത്തെക്കുറിച്ചുള്ള ആ മേഖലയിലെ ആദ്യത്തെ സമഗ്ര പഠനം എന്ന് പറയാവുന്ന ഒപ്റ്റിക്സിലെ ഒരു കൃതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കെപ്ലർ. മാത്രമല്ല, രണ്ട് കോൺവെക്സ് ലെൻസുകൾ സംയോജിപ്പിച്ചുകൊണ്ട് കെപ്ലർ വികസിപ്പിച്ച കെപ്ലേറിയൻ ദൂരദർശിനി വളരെ മികച്ചതുമായിരുന്നു. ദി ഹാർമണി ഓഫ് ദി വേൾഡ് എന്ന പിൽക്കാലത്തേറെ പ്രസിദ്ധമായി തീർന്ന കെപ്ലറിൻ്റെ കൃതി പൂർത്തിയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ കാലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7 വയസ്സുകാരനായിരുന്ന മകൻ്റെ മരണം, പിന്നീട് ഭാര്യയുടെ മരണം, അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു കേസിൽ പെടുന്നതുമൂലമുണ്ടായ കോടതി വ്യവഹാരങ്ങൾ, മറ്റനേകം സാമ്പത്തിക ബാധ്യതകൾ, അങ്ങനെ ഏറെ വെല്ലുവിളികൾ നേരിട്ടാണ് ആ കാലത്ത് അദ്ദേഹം കടന്നുപോകുന്നത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയ ജോഹന്നാസ് കെപ്ലർ സമാനരായ മറ്റാരെക്കാളും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ അടിയുറച്ച മതബോധത്തിൻ്റെയും ജ്യോതിഷാദി വിശ്വാസ സങ്കല്പങ്ങളും ചേർന്ന യുക്തിരഹിതമായ ഘടകങ്ങളെ അദ്ദേഹം ചേർത്ത് നിർത്തിയതിൻ്റെ പേരിലാണ്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെയും കെപ്ലറുടെ സങ്കീർണമായ ഗണിതശാസ്ത്ര വ്യാഖ്യാനങ്ങളെയും മനസ്സിലാക്കാതെ പോയ പല നിരൂപകരും അതിനെ പൊലിപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, ജ്യോതിഷികൾ പലപ്പോഴും കെപ്ലറെ തങ്ങളുടെ ഒരു മുൻഗാമിയായി പ്രതിഷ്ഠിക്കാറുമുണ്ട്. കെപ്ലർ ജ്യോതിർശാസ്ത്രത്തിൽ ആരാണെന്നും എന്താണെന്നും അറിയാതെയുള്ള വളച്ചൊടിക്കൽ മാത്രമാണ് പലപ്പോഴും അതൊക്കെ. വിപുലവും വിജയകരവുമായ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ കൊണ്ട് ആധുനിക ജ്യോതിർശാസ്ത്രത്തെ ഒരു വശത്ത് കരുത്തോടെ വികസിപ്പിച്ചപ്പോൾ മറുവശത്ത് തന്നിലെ പ്രകൃതി തത്വചിന്തകനെയും വിശ്വാസിയെയും ജ്യോതിഷിയെയും ഒക്കെ കെപ്ലർ സ്വയം താലോലിക്കുകയും ചെയ്തു. ആകാശവും ഭൂമിയും പോലെ കെപ്ലറുടെ ജീവിതത്തിലെ രണ്ടു തലങ്ങളായി അവ എല്ലാ കാലത്തും വായിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ഗണിതശാസ്ത്ര പുസ്തകമായും അദ്ദേഹം പ്രപഞ്ചത്തെ കണ്ടു. പ്രകൃതി തത്വചിന്തയുടെ ഉപോൽപ്പന്നമായ വിചാരമായിരിക്കാം അത്. കെപ്ലറുടെ ഭാവനയെ അത് കാവ്യാത്മകമായി നിറം പിടിപ്പിക്കുകയും ചെയ്തിരിക്കാം. അതെന്തായാലും സൂര്യചന്ദ്രാദികളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രയുക്തികൾ അനാവരണം ചെയ്യുന്നതിന് അതൊന്നും അദ്ദേഹത്തെ പരിമിതപ്പെടുത്തിയില്ല. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെ പ്രബലമായി തീർന്ന ജ്ഞാനോദയത്തിൻ്റെയും ശാസ്ത്രവിപ്ലവത്തിൻ്റെയും ഒക്കെ അനിഷേധ്യനായ മുൻനിര പ്രതിനിധിയായി ജോഹന്നാസ് കെപ്ലർ മാറുന്നതും അതുകൊണ്ടാണ്. ആത്മനൊമ്പരങ്ങളുടെ നെരിപ്പോടുകളിൽ ജീവിതം അദ്ദേഹത്തെ ഞെരുക്കുമ്പോഴും തൻ്റെ കണ്ണുകൾ അക്ഷീണമായ ആകാശത്തേക്ക് തുറന്നുവെച്ചു കെപ്ലർ. അദ്ദേഹം അതൊരു ഭാഗ്യമായി കാണുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തു. കെപ്ലറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ആകാശത്തെക്കുറിച്ചുള്ള പഠനത്തിനായി സ്വയം സമർപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ആകാശം അവൻ്റെ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കുന്നു. ആ ആനന്ദത്തെ കെപ്ലർ ജീവിതാന്ത്യം വരെയും അഗാധമായി പ്രണയിച്ചിരുന്നു. ജ്യോതിർശാസ്ത്രത്തിൻ്റെ വിശാല ചക്രവാളത്തിൽ ഒരു ശുക്രനക്ഷത്രമായി ജോഹനാസ് കെപ്ലർ എന്ന പേര് എല്ലാ കാലവും ലോകമോർക്കും. കെപ്ലറുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ. രചന അവതരണം രജേഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

1943 നടന്ന ഒരു സംഭവമാണിത്. US ഫ്ലോറിഡ നദിയിൽ നീന്തി കുളിച്ചു നടന്ന ഒരു യുവതി അറിയാതെ അടുത്തുള്ള സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോയി. നീന്തി കുഴഞ്ഞ അവൾ കര കാണാതെ വലഞ്ഞു. അവസാനം ബോധരഹിതയായി. മരിക്കുകയല്ലാതെ അവൾക്ക് മറ്റെന്താണ് ഗതി? മണിക്കൂറുകൾ കഴിഞ്ഞ് അവൾ കണ്ണു തുറന്നു. എന്തത്ഭുതം! നദീതീരത്ത് അവൾ സുരക്ഷിതയായി കിടക്കുന്നു. ഒരു മത്സ്യമാണ് അവളെ രക്ഷിച്ചത്. ഇത്ര വിവേകവും ബുദ്ധിയും പ്രദർശിപ്പിച്ച ആ മത്സ്യം ഏതാണെന്നറിയാമോ? അതാണ് ഡോൾഫിൻ. മനുഷ്യൻ കഴിഞ്ഞാൽ ജീവികളിൽ ഏറ്റവും ബുദ്ധിമാനും മിടുക്കനുമാണ് ഡോൾഫിൻ. മനുഷ്യനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ഡോൾഫിന് വളരെ ഇഷ്ടമാണ്. ചങ്ങാതിയായി കഴിഞ്ഞാൽ ഡോൾഫിൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒരിക്കലും അത് നന്ദികേട് കാണിക്കുകയില്ല. 1965 കേണൽ മേക്കാലോഫ് എന്ന വ്യക്തി വേനൽക്കാല ഒഴിവു സമയത്ത് വിശ്രമിക്കാൻ പോയി. അദ്ദേഹം പോയത് ക്രീമിയ എന്ന സ്ഥലത്തേക്കാണ്. ഒരു ദിവസം രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കടൽക്കരയിൽ ഒരു ഡോൾഫിൻ ചലനമില്ലാതെ കിടക്കുന്നത് കണ്ടു. കേണൽ അതിനെ കടലിലേക്ക് എടുത്തെറിഞ്ഞു. ദിവസവും രാവിലെ അവർ തമ്മിൽ കാണാനിടയായി. ക്രമേണ ഡോൾഫിനും കേണലും സുഹൃത്തുക്കളായി. എന്നും രാവിലെ ഡോൾഫിൻ കേണലിനെയും പ്രതീക്ഷിച്ച് കടൽക്കരയിൽ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കേണലിന്റെ അവധി തീരാറായി. രാവിലെയുള്ള നടത്തം അദ്ദേഹം മതിയാക്കി. പോകുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടി കടലിൽ പോയി കാറ്റുകൊള്ളാമെന്ന് കേണൽ വിചാരിച്ചു. ദുഃഖം കൊണ്ട് വീർപ്പുമുട്ടി തന്നെയും പ്രതീക്ഷിച്ച് കടൽക്കരയിൽ കിടക്കുന്ന ഡോൾഫിനെ അദ്ദേഹം കണ്ടു. കേണലിനെ കണ്ട ഉടൻ തന്നെ ഡോൾഫിൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് പാദത്തിൽ നക്കി. കേണൽ അതിന്റെ പുറം സാവധാനം തലോടി. ഇങ്ങനെയുള്ള ഒരു ചങ്ങാത്തം മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ? 3 മീറ്റർ നീളവും അതിന് തക്ക ഭാരവുമുള്ള ഭീമാകാരനായ ഒരു ജീവിയാണ് ഡോൾഫിൻ. ഇതിന്റെ ചുണ്ടിന് പക്ഷികളുടെ ചുണ്ടിന്റെ സാമ്യമുണ്ട്. ഒരു മണിക്കൂറിൽ ഏകദേശം 80 കിലോമീറ്റർ വേഗത്തിൽ ഇത് നീന്തുന്നുണ്ട്. ഡോൾഫിന്റെ ജീവിതത്തെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഡോൾഫിനുകൾ വർഷം തോറും ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ന്യൂമോണിയ രോഗം ബാധിച്ച ഡോൾഫിനുകളെ അവർ പരീക്ഷണ വിധേയമാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ കാണുന്ന പല സവിശേഷതകളും ഈ മത്സ്യത്തിൽ കാണാൻ കഴിയുന്നു. വെള്ളത്തിൽ ജീവിക്കുന്നു എന്നേ വ്യത്യാസമുള്ളൂ. മനുഷ്യരെ പോലെ സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിലും പലതരം ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കാറുണ്ട്. ശത്രുക്കളെ പേടിപ്പിക്കുന്ന തരത്തിൽ അട്ടഹസിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ജോൺ ലിലി എന്ന ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണശാലയിൽ കുറെ ഡോൾഫിനുകളെ സംസാരിക്കാൻ പരിശീലിപ്പിച്ചു. ഇവരിൽ മിടുക്കനായ എലോറ എന്ന ഡോൾഫിൻ സ്പീക്ക് ലൗഡ് എന്നീ വാക്കുകൾ ഉച്ചരിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സമുദ്ര സംബന്ധമായ പര്യവേഷണങ്ങൾക്ക് ഡോൾഫിൻ വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. 1950 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ സമുദ്ര പര്യവേഷണത്തിന് ഡേഫി എന്ന ഡോൾഫിൻ കൂടി സഹായത്തിനുണ്ടായിരുന്നു. ഡോൾഫിൻ ഒരു ബുദ്ധിമാനായ ജീവിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും ഡോൾഫിനുമായി കൂട്ടുകൂടാം. നിങ്ങൾക്ക് പല കളികളും കാണിച്ചു തരും ഈ ഡോൾഫിൻ. വേണ്ടിവന്നാൽ നിങ്ങളോടൊപ്പം വാട്ടർ പോളോയും കളിക്കും. നിങ്ങളെ മുതുകത്തിരുത്തി സുരക്ഷിതമായി സമുദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യാത്ര ചെയ്യുമ്പോൾ ചില നാട്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ ഭയപ്പെടുത്തിയെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ അത് ഉപദ്രവിക്കുകയില്ല. നിങ്ങളുടെ വിശ്വസ്തനായ സുഹൃത്താണ് ഡോൾഫിൻ. നിങ്ങളെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് ചില വേലകളൊക്കെ കാണിക്കുന്നത്. സുഹൃത്തുക്കളാകുമ്പോൾ കളിയും തമാശയും അനിവാര്യ ഘടകങ്ങളല്ലേ? കളിയും തമാശയും കാണിക്കാത്ത സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാകുന്നത് എങ്ങനെയാണ്? ചിന്തിച്ചു നോക്കൂ കുട്ടികളെ. നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും നമ്മളെ സഹായിക്കും.

ഹായ് കൊച്ചുകുട്ടാരെ, പെട്ടിം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഡോൾഫിൻ്റെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ.

0: യും ചിരിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. കൂട്ടുകാരെ, ഈ കഥ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിൻ്റെ 60-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. സ്കൂളിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ, പാട്ട് പാടാനൊക്കെ പല അവസരങ്ങളും കിട്ടിയിരുന്നു. അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി, തെറ്റിപ്പോയാലോ, രാഗവും ശ്രുതിയും താളവും എല്ലാം പിഴച്ചാലോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സുകളിൽ, ഹൈസ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ പ്രസംഗിക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഒഴിഞ്ഞു മാറി, എന്നെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ, എനിക്കിതൊന്നും ശരിയാവില്ല. അപ്പോഴും ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, സഭാകമ്പമെങ്ങാനും ഉണ്ടായാൽ, തെറ്റുവരുത്തിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ കളിയാക്കിയാലോ. കോളേജിലെത്തിയപ്പോഴും പ്ലസ് ടു ഡിഗ്രി തലത്തിലെല്ലാം നൈസർഗികമായ സാഹിത്യവാസനകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ തേടി വന്നിരുന്നു. കഥയും കവിതകളും എഴുതിയിരുന്നു, പക്ഷെ ആരെയും കാണിക്കാതെ സ്വയം വായിച്ച ശേഷം കീറിക്കളഞ്ഞു. മറ്റുള്ളവരെ കാണിച്ചാൽ, അവർ വായിക്കാനിടയായാൽ, കുറ്റമല്ലതും കണ്ടുപിടിച്ചാൽ ആലോചിക്കാനേ വയ്യ, ഇതങ്ങ് കീറിക്കളഞ്ഞേക്കാം, ഇതായിരുന്നു നിലപാട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗികമായ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുന്നതിന് എല്ലാമുള്ള എത്രയോ അവസരങ്ങൾ നാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന തെറ്റായ ധാരണയുടെ പുറത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി കഥകൾ ഉണ്ടാകും. അന്ന് നാം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം ഇന്ന് എവിടെ പോയി? അവരൊന്നും എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ജീവിതയാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ വെച്ച് അവരവരുടെ സ്റ്റേഷനുകൾ എത്തിയപ്പോൾ അവർ ഇറങ്ങിപ്പോയി. അവർ നമ്മെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് കരുതി നാം ഉറങ്ങാതെ കിടന്ന പല രാത്രികളിലും അവർ സുഖമായി ഉറങ്ങുകയായിരുന്നു. നാം ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളാണെന്നും അവരെല്ലാം ജഡ്ജിമാരാണെന്നും നമ്മുടെ പ്രവൃത്തികൾ നോക്കി വിലയിരുത്തുക, കുറ്റം പറയുക, വിമർശിക്കുക, മാർക്കിടുക, ഇതെല്ലാമാണ് അവരുടെ ജോലിയെന്നും നമ്മൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അവരുടെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. നമ്മുടെ പ്രവൃത്തികൾ നോക്കിയിരുന്ന് വിധി എഴുതാനുള്ള സമയവും സൗകര്യവും അവർക്കില്ലായിരുന്നു. ഉണ്ടെന്നവർ പറഞ്ഞിട്ടുമില്ല. നാം അങ്ങനെ കരുതിയതിൽ അവർക്ക് ഉത്തരവാദിത്വമില്ല. അഥവാ ഏതെങ്കിലും ചിലർ ഏതെങ്കിലും അവസരത്തിൽ കളിയാക്കുമായിരുന്നു എന്നിരിക്കട്ടെ, അത് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവസാനിക്കുമായിരുന്നു. അതിനൊരു നേരം പോക്കിലും കവിഞ്ഞ പ്രാധാന്യം ആരും നൽകുമായിരുന്നില്ല. നാം നമ്മുടെ അവസരങ്ങൾ കളഞ്ഞു കുളിച്ചതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു വയ്ക്കോട്ടെ എന്ന് നാം സ്വയം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നാം പല ഉയർന്ന സ്ഥലങ്ങളിലും ചെന്നെത്തിയനെ. നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്ന ഗാനം ആദ്യമായി കണ്ട നാൾ എന്നതാണ്. 1996 പുറത്തിറങ്ങിയ തൂവൽ കൊട്ടാരത്തിലെ ഗാനമാണിത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ മാഷ്, ആലപിച്ചത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. തൂവൽ കൊട്ടാരത്തിന്റെ സംവിധായകൻ സത്യൻ അന്തിക്കാടായിരുന്നു. ശ്രീ പി വി ഗംഗാധരനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചത് എ കെ ലോഹിതദാസ് ആയിരുന്നു. ജയറാം മഞ്ജുവാര്യർ, സുകന്യ, ദിലീപ് മുരളി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം ആദ്യമായി കണ്ട നാൾ.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ ഈ 60-ാമത് എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം മറ്റുള്ളവർ എന്ത് വിചാരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും പോലെയുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമാണ് ഇങ്ങനെയുള്ള ചിന്തകൾ. പല പ്രാവശ്യം വീണിട്ടാണ് നാം നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ശരിയായി ചവിട്ടാൻ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം വീണിരിക്കുന്നു. വീണപ്പോൾ ആരെങ്കിലും കളിയാക്കി ചിരിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൈക്കിൾ പഠിത്തം തന്നെ നിർത്തിയാലോ? മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക? നമ്മുടെ കാര്യങ്ങൾ നന്നായാലും മോശമായാലും നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. കണ്ടു നിൽക്കുന്നവർക്കല്ല. മത്സരാധിഷ്ഠിതമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏറ്റവും കഴിവുള്ളവർ നിലനിൽക്കും, അല്ലാത്തവർ പിന്തള്ളപ്പെടും. നമ്മുടെ കഴിവിൽ സ്വയം വിശ്വാസമില്ലാതെ മാറി നിന്നാൽ നമ്മേക്കാൾ കഴിവ് കുറഞ്ഞവർ നമ്മെ പിന്തള്ളി ജീവിതമാകുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ മുന്നിലെത്തും. ഈ സാഹചര്യത്തിൽ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഈ മത്സരത്തിൽ പിന്തള്ളപ്പെടാൻ പാടില്ല. നാം മുന്നോട്ട് തന്നെ. അതിനാദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള തടസ്സങ്ങളെ തട്ടിനീക്കുക എന്നത് തന്നെയാണ്. അതിനേറ്റവും ആവശ്യമായിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്നും മുക്തരാകുക എന്നതും. ആരും അന്യരല്ല, എല്ലാവരും ഒന്നാണ്. അവർ നമുക്കും നാം അവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ത് പറയുന്നതിനും കാണിക്കുന്നതിനും നമുക്കൊരു വിഷമവുമില്ല. മറ്റുള്ളവരും അതുപോലെ തന്നെ ഉള്ളൂ എന്ന് കരുതുക. മനസ്സിൽ ഉറപ്പിക്കുക, അവർ മറ്റെന്തോ ആണ്. ഒന്നുകിൽ നമ്മേക്കാൾ കൂടിയവരാണ് അല്ലെങ്കിൽ കുറഞ്ഞവരാണ്. അവരും നമ്മളും തമ്മിൽ അന്തരമുണ്ട് എന്ന തെറ്റായ ചിന്തയാണ് മനസ്സിൽ നിന്നും മാറ്റേണ്ടത്. അതിനുള്ള വിശാല മനസ്കതയും കാഴ്ചപ്പാടിൽ വ്യക്തതയും ദൃഢതയും നമ്മിലുണ്ടാകണം. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് 1984 പുറത്തിറങ്ങിയ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഋതുഭേദ കൽപ്പന ചാരുതയേകിയ എന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് MD രാജേന്ദ്രൻ, സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസും കല്യാണി മേനോനും ചേർന്നാണ്. മംഗളം നേരുന്നു എന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് മോഹനാണ്. ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടി, മാധവി, ശ്രീനാഥ്, ശാന്തികൃഷ്ണ, നെടുമുടി വേണു, PK എബ്രഹാം, പ്രേംജി തുടങ്ങിയവരാണ്. നമുക്ക് കേൾക്കാം ഋതുഭേദ കൽപ്പന ചാരുതയേകിയ.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതം അവസരങ്ങളുടെ കലയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ എത്തിപ്പെടുന്ന ഒരു അവസരത്തെയും തട്ടിക്കളയരുത്. വിദ്യാർത്ഥികളും യുവാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം ധാരാളം കഴിവുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാനും പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. അത് ഒളിച്ചു വെക്കുന്നതിനും മറച്ചു വെക്കുന്നതിനും അടിച്ചമർത്തി വെക്കാനും ആത്മഗതങ്ങളും നെടുവീർപ്പുകളുമായി ഒതുങ്ങിക്കൂടാനും ഒടുവിൽ നമ്മോടൊപ്പം മണ്ണോട് മണ്ണ് ചേരാനും ഉള്ളതല്ല. നാം നമ്മുടെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിക്കുമ്പോഴാണ് ആൾക്കാർ നമ്മെ കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും അംഗീകരിക്കുന്നതും അഭിനന്ദിക്കുന്നതും നാം വിജയത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുന്നതും. ഇതിനേറ്റവും ആവശ്യമായുള്ളത് ആത്മവിശ്വാസമാണ്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും, അത് സ്വാഭാവികമാണ്. നല്ലതെന്ന് തോന്നിയാലോ, തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് സ്വയം തോന്നാൻ അവ സഹായകരമായെന്ന് തോന്നുന്നുവെങ്കിലോ അവ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തു കളയുക. അത്ര തന്നെ. അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല, എപ്പോൾ വേണമെങ്കിലും മാറാം. നാം സ്വയം നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമുള്ള നമ്മുടെ അഭിപ്രായം തന്നെ കൂടെ കൂടെ മാറുന്നുണ്ട്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ഗാനഗന്ധർവൻ യേശുദാസ് ആകാശവാണിയുടെ ഓഡിഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശബ്ദം കൊള്ളില്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഉഷാ ഉദുപ്പിനെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞ് സംഗീത ക്ലാസ്സിൽ നിന്നും അപമാനിച്ച് ഇറക്കിവിട്ടിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായ അമിതാഭ് ബച്ചനെ എത്രയോ പ്രാവശ്യം സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും രൂപവും ശബ്ദവും മോശമെന്ന് പറഞ്ഞ് നിരസിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ സംഭവങ്ങളെ ഗൗരവതരമായി കണ്ട് അവരുടെ ശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിലും ഇന്ന് അവർ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ എത്തുമായിരുന്നു. പലരും തങ്ങളുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നത് വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ വന്നു നിൽക്കുമ്പോഴാണ്. വിജയത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്നറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനോവീര്യം തകർന്ന് നിരാശരായി പരാജയത്തെ കൈനീട്ടി സ്വീകരിക്കുകയാണ് പലരും ചെയ്തത്. നമ്മൾ അങ്ങനെയാകാൻ ഒരിക്കലും പാടില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 63 വർഷം മുമ്പ് ഇറങ്ങിയ, അതായത് 1962 ഇറങ്ങിയ സ്നേഹദീപം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് അത് അത്രമാത്രം പോപ്പുലർ ആയിരുന്നില്ല. 63 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഏറ്റവും അധികം പ്രാധാന്യവും പ്രഭാവവും പ്രകടിപ്പിച്ച ഒരു ഗാനമാണിത്. ഇപ്പോഴത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ ഗാനം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു, വലിയ രീതിയിൽ ഇപ്പോൾ ഹിറ്റായി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഏത് ഗാനമാണെന്ന് പലർക്കും മനസ്സിലായി കാണും. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പീപ്പി തരാം എന്ന ഗാനമാണ് ഈ ചിത്രം. പുറത്തിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1962 സ്നേഹദീപം. പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചത്. എം ബി ശ്രീനിവാസനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ലതാ രാജു എന്ന ഗായികയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. സ്നേഹദീപത്തിന്റെ കഥയും തിരക്കഥയും മുട്ടത്ത് വർക്കിയുടേതായിരുന്നു. ആ ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും പി സുബ്രഹ്മണ്യമാണ്. തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മിസ് കുമാരി, അംബിക, ശാന്തി, ബേബി വിനോദിനി, അടൂർ പങ്കജം, ടി കെ ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് സ്നേഹദീപത്തിൽ അഭിനയിച്ചത്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു ഗാനമാണ്. ന്യൂ ജനറേഷന് വളരെയധികം ഇഷ്ടമുള്ള ഇൻസ്റ്റഗ്രാം റീലിലെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗാനമാണിത്. 1-ാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പിത്.

തരം ബലൂൺ തരാമെന്ന ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ച്, ഈ വിഷയത്തിൻ്റെ അവതരണത്തെക്കുറിച്ച്, അവതരിപ്പിക്കപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ എഴുതിയറിയിക്കാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ.

ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഗാനാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

ഞങ്ങളുടെ ബാങ്കിലോട്ട് ബാങ്കിലോട്ട് വിളിക്കും, അങ്ങനെങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: signing off, Preetha Sugathan. You are now listening to Community Radio Santhunam, 90.4 FM, always with you, wherever you are.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പ

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: തരാം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സന്ധുനും 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ.

സരളവാക്യാനി പശ്യാമഹ. ഏകവചന വാക്യാനി, സരളമായ ഏകവചന വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അധികാരി ശിബിരം ദൃഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു. അധികാരി ശിബിരം ദ്രഷ്ടും ആഗതവാൻ, മേലധികാരി ക്യാമ്പ് കാണുവാൻ വന്നു. അധികാരി ശിബിരം ദ്രഷ്ടും ആഗതവാൻ. സംഘടനാ മന്ത്രി ദിനേശ മഹോദയ ശ്വഹ ആഗമിഷ്യതി. സംഘടനാ മന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും. സംഘടനാ മന്ത്രി ദിനേശ് മഹോദയ ശ്വഹ ആഗമിഷ്യതി. സംഘടനാ മന്ത്രി ദിനേശ് മഹോദയൻ നാളെ എത്തിച്ചേരും. സംഘടനാ മന്ത്രി ദിനേശ് മഹോദയ ശ്വഹ ആഗമിഷ്യതി. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൃഷ്ണശാസ്ത്രി അവർകൾ സംസ്കൃത പണ്ഡിതനാണ്. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൃഷ്ണശാസ്ത്രി അവർ സംസ്കൃത പണ്ഡിതനാണ്. കൃഷ്ണശാസ്ത്രി മഹോദയ സംസ്കൃത പണ്ഡിത അസ്തി. കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥം അസ്തി. കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങൾ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥമസ്തി. കൊല്ലം പ്രദേശത്ത് സംസ്കൃത കാര്യങ്ങളുടെ പുരോഗമനം എങ്ങനെയുണ്ട്? കൊല്ലം ദേശേ സംസ്കൃത കാര്യവർദ്ധനം കഥമസ്തി. ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി. കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു. ഛാത്രാഹ വിദ്യാലയ സഭാമണ്ഡപേ ഉപവിശന്തി. കുട്ടികൾ വിദ്യാലയ സഭാമണ്ഡപത്തിൽ ഇരിക്കുന്നു. മഹിളാഹ ക്രീഡാംഗണേ യോഗാസനം കുർവന്തി. മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു. മഹിളാഹ ബഹുവചനമാണ് ഇവിടെ. മഹിളാഹ ക്രീഡാംഗണേ യോഗാസനം കുർവന്തി. മഹിളകൾ സ്റ്റേഡിയത്തിൽ യോഗാസനം ചെയ്യുന്നു. മഹിളാഹ ക്രീഡാംഗണേ യോഗാസനം കുർവന്തി. കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി. കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ അലങ്കാരം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുക്കുന്നു. കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി. കാര്യകർത്താക്കളായ സ്ത്രീകൾ ഭാരതമാതാവിനെ അലങ്കാരം ചെയ്യുന്നു. കാര്യകർത്രയഹ ഭാരതമാതുഹു അലങ്കാരം കുർവന്തി. പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി. പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു. പുഷ്പാണി സുഗന്ധം പ്രസാരയന്തി. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. നിങ്ങൾ ഓരോ ബാച്ചായി ഇന്ന് വിളമ്പൂ. ഭവന്തഃ ഗണശഃ പരിവേഷയന്തു അദ്യ. ഭവത്യഃ നൃത്യം ജാനന്തി വാ. നിങ്ങൾ മഹിളകൾ, അവിടെ ഭവന്തഃ നേരത്തെ പറഞ്ഞു, ഇവിടെ ഭവത്യഃ മഹിളകളെ കുറിച്ചാണ്. ഭവത്യഃ നൃത്യം ജാനന്തി വാ. മഹിളകൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഃ നൃത്യം ജാനന്തി വാ. മഹിളകൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഹ നൃത്യം ജാനന്തി വാ. നിങ്ങൾക്ക് നൃത്തം അറിയുമോ? ഭവത്യഹ നൃത്യം ജാനന്തി വാ. മധുരം സംസ്കൃതം പ്രതി ശനിവാരേ ഏവം രവിവാരേ.

0: മധുരം സംസ്കൃതം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും. ശനിവാസരെ സായം പാതോന സപ്തവാദനെ, ശനിയാഴ്ച വൈകുന്നേരം 6:45, രവിവാരെ പ്രാതക്കാലെ 5:00 സാർദ്ധ സപ്തവാദനെ, ഞായറാഴ്ച രാവിലെ 7:35. സർവേഷാം സ്വാഗതം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. യുദ്ധത്തിലും വിവിധ ആക്രമണങ്ങളിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത അമേരിക്കക്കാർക്ക് ഇറാൻ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ ഇറാൻ മുന്നോട്ട് വെച്ച നഷ്ടപരിഹാര ആവശ്യത്തിന് മറുപടിയായാണ് ട്രംപിന്റെ പ്രസ്താവന. തങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട US സൈനികരുടെയും കഴിഞ്ഞ 50 ഇറാൻ ഭരണകൂടം കൊലപ്പെടുത്തിയ പ്രതിഷേധക്കാരുടെയും കുടുംബങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഭാവിയിൽ ഇറാനുമായി നടത്തുന്ന എല്ലാ ചർച്ചകളിലും ഈ വ്യവസ്ഥ ഉൾപ്പെടുത്താൻ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കൈക്കൂലി കേസുകൾ US കോടതി തള്ളി. എന്നാൽ അദാനിക്കെതിരെയുള്ള കേസ് തെളിയിക്കാനുള്ള ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം ആശങ്കാജനകമാണെന്ന് കേസ് പരിഗണിച്ച ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി നിക്കോളാസ് ഗരാഫൂഫിസ് നിരീക്ഷിച്ചു. അമേരിക്കയിലെ ഒഹായോയിൽ നടന്ന സൗന്ദര്യ പ്രതിഭാ മത്സരത്തിൽ ജ്ഞാനായ സമൂഹത്തിന് അഭിമാനമായി റീമ തോമസ് വള്ളിപ്പടവിൽ. മിസ് വയർലാൻഡ് ക്വീൻ 2026-27 കിരീടമാണ് റീമ സ്വന്തമാക്കിയത്. ഒരു വേദിയിൽ, ഒരു കൺവെൻഷനിൽ വെറും 1 ഇടവേളയിൽ 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ. കേരളത്തിന്റെ നൃത്ത വാദ്യ പാരമ്പര്യങ്ങളെ ലോകവേദിയിൽ അടയാളപ്പെടുത്തി പെൻസിൽവാനിയയിലെ കൽഹാരി റിസോർട്ടിൽ നടന്ന ഫുക്കാന അന്താരാഷ്ട്ര കൺവെൻഷൻ ചരിത്ര നേട്ടമായി മാറി. 1000+ നർത്തകർ ഒരേ വേദിയിൽ അണിനിരുന്ന മോഹിനിയാട്ടവും 500+ കലാകാരന്മാർ പങ്കെടുത്ത ചെണ്ടമേളവുമാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം നേടിയത്. സൗത്ത് ഇന്ത്യൻ US ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഹ്യൂസ്റ്റൺ മേഖലയിലെ പ്രഥമ ഓണാഘോഷവും സംഘടനയുടെ 15 വാർഷിക ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു. സംസ്കാരത്തിന്റെയും ബിസിനസ് കൂട്ടായ്മയുടെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച ചടങ്ങിൽ ഹ്യൂസ്റ്റണിലെ സാമുദായിക വ്യാപാരി രംഗത്തെ പ്രമുഖരും ചേംബർ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഇന്ത്യൻ ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റൺ സംഘടിപ്പിക്കുന്ന 2nd വാർഷിക പിക്കിൾ ബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 15-16 തീയതികളിൽ ട്രിനിറ്റി മാർത്തോമ ദേവാലയത്തോട് ചേർന്നുള്ള

0: ട്രിനിറ്റി സെന്ററിൽ നടക്കും. സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ച് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗിന്റെ തുടർച്ചയായാണ് കുട്ടികൾക്കായി വിപുലമായ രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ സ്കൂൾ ടീമുകളെ പങ്കെടുപ്പിച്ചായിരിക്കും മത്സരങ്ങൾ. സ്കൂൾ തലത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിലെ രസകരമായ സംഭാഷണങ്ങളടങ്ങിയ വീഡിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. താരങ്ങളെ അഭിനന്ദിച്ച അദ്ദേഹം അവർ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പറഞ്ഞു. എല്ലാവർക്കും മധുരം സമ്മാനിച്ച അദ്ദേഹം ഗ്ലാസ്ഗോയിലെ അനുഭവങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ചരമ അറിയിപ്പുകൾ. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് നായ്പുരയിടം ക്ലാരമ്മ എബ്രഹാം അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പെരുവ തടത്തിൽ പുത്തൻപുരയിൽ ടി വി ബേബി അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗോൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും

0: അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.